ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 2. കൊല്ലവർഷം 1201 കർക്കിടകം 8. 2026 ജൂലൈ 24 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിക്കുന്നു.
1: അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥം തിഥിയില്ലാത്തവൻ, അഥവാ നാളും പക്കവും നോക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന വിരുന്നുകാരൻ എന്നാണ്. നാം ഇന്ന് മുൻകൂട്ടി അറിയിച്ചു വരുന്നവരെയും ആ ഗണത്തിൽ പെടുത്തുന്നു എന്ന് മാത്രം. അതിഥി സൽക്കാരം എന്നുള്ളത് മനുഷ്യ സംസ്കാരമാണ്. എല്ലാ മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നു. അവിചാരിതമായി വന്നെത്തുന്നവരെ പോലും ആദരിക്കണമെന്ന് വരുമ്പോൾ അറിയിപ്പ് നൽകി വരുന്നവരെ നാം എത്രമാത്രം ശ്രദ്ധിക്കണം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, പുത്ര ദേവോ ഭവ, മിത്ര ദേവോ ഭവ, ആചാര്യ വയോദ്, അതിഥി ദേവോ ഭവ എന്നിങ്ങനെ ഇപ്പറഞ്ഞവരെയെല്ലാം ഈശ്വരന്റെ പ്രതിരൂപങ്ങളായി കണ്ട് സ്വീകരിക്കണമെന്നാണ് തൈത്തരിയോപനിഷത്ത് പഠിപ്പിക്കുന്നത്. ഹൈന്ദവ ധർമ്മമനുസരിച്ച് അതിഥിക്ക് പഞ്ചോപചാര പൂജ ചെയ്യേണ്ടതുണ്ട്. ധൂപം, ദീപം, നൈവേദ്യം, കുങ്കുമം ചാർത്തൽ, പുഷ്പം ഇത്രയും നൽകി ഉപചാരപൂർവം വരവേൽക്കണം. അതിഥി സൽക്കാരത്തിന് ഏറെ ആഹ്വാനം ചെയ്ത ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതിഥി സൽക്കാരം മറക്കരുത്. ചിലർ അറിയാതെ ദൈവദൂതന്മാരെപ്പോലും സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എബ്രായർ 13:2. ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാട്ടുവിൻ, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. റോമർ 12:13. പ്രവാചക തിരുമേനി അരുൾ ചെയ്തു, അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നവരെല്ലാം അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. വിരുന്നുകാരെ അധികമായി ഊട്ടുന്ന വീടുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വരുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ അവൻ്റെ ആഹാരത്തിനുള്ള ഏർപ്പാട് നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കും. അതിനാൽ ഗസ്റ്റ് അവനുള്ള വിഭവങ്ങളുമായിട്ടാണ് കടന്നു വരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ വിഷയത്തിൽ അനേകം നബിവചനങ്ങളുണ്ട്. മുമ്പ് കേരളത്തിൽ രാത്രി നട അടയ്ക്കുന്ന സമയത്ത് അത്താഴ പക്ഷിണിക്കാരുണ്ടോ എന്ന് പല ഊരു വിളിച്ചു ചോദിക്കുമായിരുന്നു. സാമാന്യം സമ്പന്നമായ വീടുകളുടെ വരാന്തയിൽ ഒരു പായും തലയിണയും പുതപ്പും വെച്ചേക്കുമായിരുന്നു. സത്രങ്ങളോ ഹോട്ടലുകളോ വ്യാപകമല്ലാത്ത അക്കാലത്ത് വഴിപോക്കനായ അതിഥിക്ക് അത്യാവശ്യമായ ഷെൽട്ടർ, ഭക്ഷണം, വസ്ത്രം എന്നിവ കരുതി വച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ എത്ര നല്ലവരായിരുന്നു എന്നോർക്കുക. വിശുദ്ധ ഖുർആനിലെ 59:9 അപൂർവമായ അതിഥി സൽക്കാരത്തിൻ്റെ വിഷയത്തിൽ അവതരിച്ചതാണ്. ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ വന്ന ഒരതിഥിയെ നബി അബൂ തൽഹ എന്ന അനുയായിയെ ഏൽപ്പിച്ചു. അദ്ദേഹം വിരുന്നുകാരനെയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ സഹധർമ്മിണി പറഞ്ഞു, ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള അല്പം ആഹാരം മാത്രമേയുള്ളൂ. നാം ഇരുവരും പോലും ഇന്ന് അത്താഴ പട്ടിണിയിലാണ്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, കുട്ടികളെ കഥകൾ പറഞ്ഞ് ഉറക്കുക. വിളക്ക് നന്നാക്കാനെന്ന ഭാവത്തിൽ അത് കെടുത്തിക്കളയുക. ഇരുട്ടിൽ നാമും നമ്മുടെ അതിഥിയോടൊപ്പം കഴിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുക. അവർ അങ്ങനെ ചെയ്തു. ഉള്ള ഭക്ഷണം വിരുന്നുകാരന് നൽകി. പിറ്റേന്ന് വിവരം നബിയെ അറിയിക്കുവാനായി വന്ന അബൂ തൽഹ കാണുന്നത് അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പള്ളിവാതിൽക്കൽ നിൽക്കുന്നതാണ്. തിരുമേനി പറഞ്ഞു, അബൂ തൽഹ, താങ്കളുടെയും കുടുംബത്തിൻ്റെയും ത്യാഗം അള്ളാഹുവിനെ അതിരറ്റ് സന്തോഷിപ്പിച്ചിരിക്കുന്നു. അന്ത്യനാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിൽ അത് സംബന്ധമായി വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി ഈസ് നോട്ട് ജസ്റ്റ് എ സർവീസ്, ഇറ്റ് ഈസ് അൻ ആർട്ട് ഓഫ് മേക്കിംഗ് ഗസ്റ്റ്സ് ഫീൽ അറ്റ് ഹോം.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റൊമാനിയൻ സന്ദർശനം പുരോഗമിക്കുന്നു. ബുക്കാറസ്റ്റിലെ വിക്ടോറിയ പാലസിൽ ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി മുർമു കൂടിക്കാഴ്ച നടത്തും. ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകത സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. കേരളത്തിലെ ജയിൽ ഉപദേശക സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ജയിൽ DGP ചെയർമാനായ ഉപദേശക സമിതിയിൽ ജില്ലാ കളക്ടർമാർ, ജില്ലാ സെഷൻസ് ജഡ്ജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ എന്നിവരും മെമ്പർ സെക്രട്ടറിയായി ജയിൽ സൂപ്രണ്ടുമാരും ഗവൺമെന്റ് നിയമിക്കുന്ന നോൺ ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. സിംബാബ്വേക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വേയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടി അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, സി ജെ മണ്ണുമൂട് എഴുതിയ ഞാവൽ പഴങ്ങൾ എന്ന കവിത, ആലാപനം വിഷ്ണു പ്രദീപ്, അധ്യാത്മരാമായണ പാരായണം 8-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്, ഉദയഗീതം സുധാ രഘുനാഥ് പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിച്ചത്, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, തൊഴിൽ ദർശനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 88-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇതിൽ നേപ്പിയർ മ്യൂസിയം, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം സഞ്ചാരി തുടരും, 11:02 ഉച്ചയ്ക്ക് 12:50, 2:30 വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 11:30 തിരൈപ്പൂക്കൾ, 12:02

നവമാധുരി. 12:40 പ്രകാശധാര. എന്താണ് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്? ഡോക്ടർ അർച്ചന MP സംസാരിക്കുന്നു. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 പിട്ടാര ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 8-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും. ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. 9:00 മെഹഫിൽ. 9:30 സംഗീതസുധ. തിരുവിഴ ആർ ജയശങ്കർ അവതരിപ്പിച്ച നാഗസ്വരക്കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൌലവി അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതിയിലെ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ആരംഭിക്കുകയാണ്. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിലെ ആദ്യ ഇനമിത
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

0: ഓർമ്മകൾ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിൻ്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: രാമായണ പാരായണം 8-ാം ദിവസം.

0: രാമായണ പാരായണം 8-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ സുധാ രഘുനാഥ് ആലപിച്ച ഒരു കീർത്തനം കേൾക്കാം. പരമപുരുഷ എന്നാരംഭിക്കുന്നു.

0: ഉദയഗീതത്തിൽ കേട്ടത് സുധാ രഘുനാഥ് ആലപിച്ച കീർത്തനം.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: മൻ കി ബാത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആദ്യം പത്രവൃത്താന്തം. ലഹരി കേസുകളിലെ അന്വേഷണവും നടപടികളും ശക്തിപ്പെടുത്താൻ എക്സൈസ് വകുപ്പ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിച്ചു. അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്കാണ് പുതിയ വിഭാഗത്തിന്റെ മേൽനോട്ട ചുമതല. സിക്കിം ടണൽ ദുരന്തം. അപകടത്തിൽപ്പെട്ട് കാണാതായ മലയാളിയുടെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ഉൾപ്പെടെ 25 പേരാണ് മരണപ്പെട്ടത്. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് PSC റദ്ദാക്കിയ കമ്പനി കോർപ്പറേഷനുകളിലെ LGS രണ്ടാംഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയാണ് പരീക്ഷ. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ച ദീർഘദൂര ഭൂവ്യോമ മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണം വിജയം. ഒഡീഷയിലെ ഡോ APJ അബ്ദുൽ കലാം ദ്വീപിലാണ് പരീക്ഷണം നടത്തിയത്. കലാലയങ്ങളിൽ റാഗിംഗ് തടയാനുള്ള നിയമനിർമ്മാണത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഉപാധ്യക്ഷനും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അംഗങ്ങളായ വിദഗ്ധ സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്ഗോയിൽ തുടക്കം. ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ ബോക്സിംഗ് താരം ലവ്ലീന ബോർഗോഹെയ്ൻ. ജിംബാബ്വെയ്ക്കെതിരായ ഒന്നാം 2020 ഇന്ത്യയ്ക്ക് 7 ജയം. 18 50 റൺസ് തികച്ച വൈഭവ് സൂര്യവംശി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായി.
1: ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകമുയർത്തി നാട്ടിലെയും മറുനാട്ടിലെയും വിനോദസഞ്ചാരികളെ കേരളത്തിന്റെ ബീച്ചുകളിലേക്കും കായലോരങ്ങളിലേക്കും ക്ഷണിക്കുമ്പോൾ അവരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതല്ലേ? കേരളത്തിലെ ബീച്ചുകളിൽ ജോലി ചെയ്യുന്ന ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. ദുഷ്കരവും അപകട സാധ്യതയുള്ളതുമായ ജോലിക്ക് താരതമ്യേന കുറഞ്ഞ ദിവസവേതനമാണ് നൽകുന്നത്. അത് തന്നെ കിട്ടിയിട്ട് 4 കഴിഞ്ഞുവെന്ന് ലൈഫ് ഗാർഡുകൾ പരാതിപ്പെടുന്നു. ലൈഫ് ഗാർഡ് രാജു പീറ്റർ:
2: ഈ മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം റെഡ് സീസൺ ആണ്. ഈ റെഡ് സീസണിലും കഴിഞ്ഞ് പോയ റെഡ് സീസണിലൊക്കെ ശരിക്കും ഒരാള് വെള്ളത്തിൽ വിടുക കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അവർ രക്ഷമായിട്ട് സ്വയം രക്ഷമായിട്ട് കയറാം. അപ്പൊ നമ്മൾ റെസ്ക്യൂ ഗാർഡായിട്ട് ഞങ്ങൾ കുറച്ച് രണ്ട് വള്ളങ്ങൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ 10-12 പേര് എപ്പിച്ചുവിട്ടത് തന്നെ ഉണ്ടാവും. ഈ ഒരാൾ വീണ് ഞങ്ങൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ അവിടെ എത്തിയില്ലെങ്കിൽ തകര ആ ഏരിയ അങ്ങനെയാണ്, മൊത്തം ചുഴിയാണ്. പെട്ടെന്ന് ആള് താഴ്ന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് മൂലപ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അത്രയും റിസ്ക് എടുത്ത് ഇപ്പൊ നമ്മളവരെ പിടിക്കാൻ പോകുന്നതിൽ അവര് ഫുള്ള് പവരെടുത്ത് അരി നമ്മൾ പിടിക്കുന്നത്. അപ്പൊ നമ്മളുടെ വെള്ളത്തിൽ പോയ അവസരമുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മള് ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ റിസ്ക് ആണ്, ശരിക്കും നല്ല റിസ്ക് ആണ്. നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ജീവനും ഭയങ്കര റിസ്ക് ആണ്. 20 വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. ഈ അടുത്ത കാലത്ത് കുറച്ച് നടന്നിരിക്കുന്ന സംഭവം എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഇൻഷുറൻസോ ഒരു ഏജൻസിയോ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ശമ്പളം തന്നെ വന്നിട്ട് ഇപ്പൊ 4
1: ഇത് വെറുമൊരു തൊഴിൽ പ്രശ്നമല്ല, പൊതുജനങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഏറ്റവും അപകടകരമായ സിവിലിയൻ ജോലികളിൽ ഒന്നാണ് ലൈഫ് ഗാർഡുകൾ ചെയ്യുന്നത്. പ്രക്ഷുബ്ധമായ കടലിലും പ്രവചനാതീതമായ കാലാവസ്ഥയിലും അവർ നടത്തുന്ന ഓരോ രക്ഷാപ്രവർത്തനത്തിലും പരിക്കിന്റെയോ എന്തിന് മരണത്തിന്റെ പോലും സാധ്യതയുണ്ട്.
3: എനിക്കിപ്പം 4 സാലറി വന്നിട്ടേ ഇല്ല.
1: കണ്ണൂർ അഴീക്കോട് നിന്ന് ശ്രീനാഥ്:
3: പുതിയ ഭരണമൊക്കെ മാറി, ഭരണാനുമതി കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം അന്വേഷിച്ചപ്പം അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. നമ്മളിപ്പോ ഇവിടെ എന്തെങ്കിലും അപകടത്തിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഫൈബർ ബോട്ട് ഉണ്ട്. അപ്പൊ ആ ഫൈബർ ബോട്ട് കൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തലാണ്. നമ്മളിപ്പം മത്സ്യബന്ധന ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് ഈ 9 ജോലി ഉപേക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ സീ റെസ്ക്യൂ ഗാർഡ് എന്നുള്ള ഒരു തസ്തികയിൽ ഇപ്പം ജോലി ചെയ്യുന്നത്. 4 സാലറി വരാതിരുന്നാലെന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബവും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയല്ല ഉള്ളത്. എന്താ വെച്ചാൽ നമ്മൾ കടലിൽ പണി ഉപേക്ഷിച്ചിട്ടാണല്ലോ ഈ ജോലി എടുക്കുന്നത്. അപ്പൊ കടലിലെ ജോലിയിൽ ഇപ്പം സീസൺ ആയിട്ട് ഉള്ള സമയമാണ് ഇത്. അപ്പൊ ആ ജോലിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയായി.
1: ലൈഫ് ഗാർഡുകൾ ഉയർത്തുന്ന പ്രധാന ആശങ്കകളിലൊന്ന് ഉത്തരവാദിത്വവും പ്രതിഫലവും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. ടൂറിസം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകളിൽ ഒന്നായി വളർന്നിട്ടുണ്ടെങ്കിലും ബീച്ചുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്ന ലൈഫ് ഗാർഡുകൾക്ക് ഇപ്പോഴും കുറഞ്ഞ വേതനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പൂന്തുറ സ്വദേശി സിമിയോൺ:
4: പറക്കേറ്റ 5 മാമ്പള്ളി വരെയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും വെഴിഞ്ഞത്തും മുതലപ്പുഴയിലും ആണോ ഡ്യൂട്ടി? ശിക്ഷ അനുസരിച്ചാണ് വരുന്നത്. ശിക്ഷ അനുസരിച്ച് നമുക്ക് 1 മാസം 27 ഡ്യൂട്ടിക്ക് വരേണ്ടത്. നമ്മൾ ദിവസ വേതനാടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ദിവസം 780 ശമ്പളം. അതിപ്പം കൂടിയതിന്റെ ഇതിൽ വെച്ചിട്ടാണ്. പക്ഷേ ഈ ശമ്പളം പോലും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് പറ്റുമ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, സാധിക്കില്ല. ഈ അത് കാരണം എനിക്ക് 3 ഭാര്യയും 3 അമ്മയും ഉള്ളതാണ് എന്റെ ഒരു. ഞങ്ങളിപ്പോ ഇതിന് ഇപ്പം മറ്റ് ജോലിക്കൊന്നും പോകാതെ ഇതിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കിപ്പം ജീവിത ചെലവ് തന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. ഇതിന് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ശമ്പളം തിരിച്ചും കൂടെ വരുമ്പോഴേക്ക് നമുക്കത് തിരിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ഒരുപാട് പേര് ലീവ് എടുക്കുന്നുണ്ട്. കാരണം അവരുടെ ഫാമിലിയിലെ സാമ്പത്തിക പ്രശ്നം കാരണം തിരിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് അവർ മറ്റു പല ജോലികളും അല്ലെങ്കിൽ

0: പോകുന്നുണ്ട്. പക്ഷെ ശമ്പളം കിട്ടാതിരിക്കുമ്പോ അവര് പറയുന്നത് നമ്മൾ മാക്സിമം ശ്രമിക്കാം മാക്സിമം ശ്രമിക്കാം എന്നുള്ള ഒരു കാര്യം പറയുന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ഇത് അവർ പറയുന്നില്ല. നമ്മുടെ ചെലവ് നോക്കേണ്ടത് ഇപ്പൊ നമ്മള് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ചു ഒഴിവ് ദിവസങ്ങളിൽ നമ്മൾ മറ്റെന്തെങ്കിലും പണിക്ക് പോയാലോ. ഇതില് നമ്മള് ജോലി ചെയ്യുന്ന 42 പേരും മത്സ്യത്തൊഴിലാളികളാണ്.
1: ശമ്പളത്തിനായി കാത്തിരിക്കേണ്ടി വരുമ്പോൾ വീട്ടു ചെലവുകളിൽ നിറവേറ്റാൻ ലൈഫ് ഗാർഡുകൾ കടക്കെണിയിലാകുന്നു. അത്തരം കാലതാമസങ്ങൾ മനോവീര്യത്തെ ബാധിക്കുകയും പരിചയസമ്പന്നരായ ലൈഫ് ഗാർഡുകൾ തൊഴിൽ ഉപേക്ഷിക്കുന്നതായും പറയപ്പെടുന്നു.
2: 2013-14 കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ജോലി കയറിയത്.
1: ആലപ്പുഴ ബീച്ചിലെ ലൈഫ് ഗാർഡ് കുഞ്ഞുമോൻ
2: ജോലി കയറിയെങ്കിലും അത്ര സുരക്ഷിതമല്ലായിരുന്നു. കാര്യം ഒരു സാമൂഹ്യ സുരക്ഷ എന്ന രീതിയിൽ ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് തന്നെ ഞങ്ങൾ ജോലി ചെയ്തിരുന്നത്. 8 വർഷക്കാലത്തോളം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു. ആലപ്പുഴ ബീച്ചില് മാത്രമല്ല അർത്തെങ്കിൽ ബീച്ചില് അഴീക്കലി ബീച്ചില് എന്നീ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം തുച്ഛമായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങൾ അകാരണമായിട്ട് പുറത്തു നടത്തി. എന്നാലും ഞങ്ങൾ ഫ്ലഡിന്റെ സമയത്തൊക്കെ ഞങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്നു. വളരെ പൊതു സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന പരിഗണന വളരെ പരിതാപകരമായിരുന്നു. ജോലിക്ക് കയറിയിരുന്നെങ്കിലും 8 വർഷത്തോളം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു. കടലും കായലിലും എല്ലാ മേഖലകളിലും ഞങ്ങൾ ജോലി ചെയ്തു. ജീവമ്പണം വെച്ച് തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കായലിലും അതെ കടലിലും അതെ. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന ഞങ്ങൾക്ക് ഓഫീസിൽ നിന്നും കിട്ടിയിരുന്നില്ല. അതുപോലെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഫാമിലിയാണ്, മക്കളുണ്ട്. സമയത്തും കടൽക്ഷോഭവും പ്രകൃതി ദുരിതങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കാറുണ്ടായിരുന്നു. ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് ഒരുപാട് തവണകളായി ഞങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷെ ആ ഒരു പരിഗണന എങ്ങനെയും കിട്ടിയിരുന്നില്ല. എങ്കിലും ഞങ്ങൾ തുച്ഛമായ വേതനം വെറും തുച്ഛമായ വേതനത്തിനാണ് ഞങ്ങൾ ജോലി ചെയ്തിരുന്നത്.
1: സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ
3: ആ ലൈഫ് ഗാർഡുകളിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കാണ് കൂടുതൽ പരിഗണന കിട്ടിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്ഥിര നിയമനമല്ലാത്ത ജോലിയായതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പല ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ലൈഫ് ഗാർഡുകളിലെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും നിന്നുപോകുന്നത്. അത് ഒരു അനീതിയാണ്. ആ വിഭാഗത്ത് ജോലി ചെയ്യുന്നവരുള്ള മാനസികമായ സംഘർഷം കൂട്ടും. അവർക്ക് അതിനോടുള്ള ആത്മാർത്ഥ ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൃത്യമായ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും സ്ഥിര നിയമനത്തിലുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. കൂടാതെ അവരെ സ്ഥിരപ്പെടുത്തണം.
1: പല തീരദേശ ലൈഫ് ഗാർഡുകളും കരാറിലോ ഔട്ട്സോഴ്സ് ക്രമീകരണങ്ങളിലോ ആണ് നിയമിക്കപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ജോലി സ്ഥിരതയോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ ഇല്ല. വർഷങ്ങളുടെ പരിചയവും കായികശേഷിയും ആവശ്യമുള്ള ഒരു തൊഴിലിന് ജോലി സ്ഥിരതയും ആനുകൂല്യങ്ങളുമുള്ള ഒരു ഘടനാപരമായ സേവന ചട്ടക്കൂട് ആവശ്യമല്ലേ എന്ന് ഇവർ ചോദിക്കുന്നു.
4: 2018 പ്രളയത്തിന് മത്സ്യത്തൊഴിലാളികൾ പോയി രക്ഷപ്പെടുത്തിയതിന്റെ കാര്യത്തിൽ
1: കരുനാഗപ്പള്ളി ആലപ്പാട് പഞ്ചായത്തിൽ നിന്ന് രാം ശാന്ത്.
4: അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഗോവയിൽ വെച്ച് ഗവൺമെന്റ് ആയിട്ടൊരു അതായത് NIWC എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ വാട്ടർ ഫോഴ്സിൽ ഒരു ട്രെയിനിങ് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ കടലിൽ വെച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ പ്രോപ്പറായിട്ട് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആണ് ഗോവയിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ഏകദേശം 700 മത്സ്യത്തൊഴിലാളികൾക്കാണ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും തിരിച്ചു നാട്ടി വന്നു. നാട്ടി വന്നപ്പോഴാണ് ഇതേപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ട്രെയിനിങ് കിട്ടിയ മത്സ്യത്തൊഴിലാളികളെ അതിനുവേണ്ടി നിയമിച്ചു. അങ്ങനെയാണ് ഈ സീ റെസ്ക്യൂ സ്കോഡ് എന്ന് പറഞ്ഞൊരു ടീമിന് രൂപീകരിച്ചത്. ഏകദേശം ഒരു 100 എടുക്കണം എന്നായിരുന്നു പ്ലാൻ. 100 എടുത്തു. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് മുതലപ്പൊഴിയിലാണ്. അപ്പൊ അവിടെ അധികം ആൾക്കാരെ എടുത്തിട്ടുണ്ട്. പ്രളയത്തിന് പോയവര് മത്സ്യത്തൊഴിലാളിയുടെ മക്കളായിരിക്കണം, മത്സ്യത്തൊഴിലാളി ആയിരിക്കണം, മത്സ്യവീട്ടിലെ ബുക്ക് വേണം, പ്രളയത്തിന് പോയിട്ടുള്ള തെളിവ് വേണം. ഇതൊക്കെയായിരുന്നു മാനദണ്ഡം. ഞങ്ങൾ എല്ലാവരും എടുത്തു. ആദ്യം ഒരു 6 വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ ശമ്പളം കിട്ടാൻ താമസമാണ്. എന്ന് വെച്ചാൽ 2-3 കൂടുമ്പോഴായിരുന്നു പിന്നെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. BD ഓഫീസിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇതുവരെ അതിനുള്ള ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് ആരോട് പോയി സംസാരിക്കണം എന്ന് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല.
1: പരാതികൾക്ക് താൽക്കാലിക നടപടികൾ എടുക്കുന്നതിനേക്കാൾ സമഗ്രമായ ഒരു നയമാണ് പരിഹാരത്തിന് വേണ്ടത്. കൃത്യമായ പ്രതിമാസ ശമ്പളത്തോടൊപ്പം റിസ്ക് അലവൻസ്, ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ്, വാർഷിക മെഡിക്കൽ പരിശോധനകൾ, പരിശീലനം, ആധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ആഘാതകരമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള മനഃശാസ്ത്ര കൌൺസിലിംഗ് എന്നിവ ലൈഫ് ഗാർഡുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും സന്ദർശക സുരക്ഷാ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും.
5: ഞങ്ങൾ ഇത്രയും നാളുമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട്
1: ആലപ്പുഴ നിന്നും ഡാരിയൽ ഫ്രാൻസിസ്
5: ആരെങ്കിലുമൊക്കെ നമ്മൾ സേവ് ചെയ്യേണ്ട വന്നാൽ പോലും നമ്മൾ അത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് പോലും നമുക്കത് റിപ്പോർട്ടൊന്നും ആകത്തില്ല. കാരണം ഞങ്ങൾ ഇവിടെ DTPC ഒരു ടൂറിസത്തിന്റെ കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ. അവിടെ 2 കാറ്റഗറി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ DTPC ടൂറിസം ഉണ്ട്, പിന്നെ KTDC ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ട്. അവരുടെ 5 പേര് കാണും, ഞങ്ങൾ മൂന്ന് പേരാണ് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടും നമ്മുടെ ജീവനൊന്നും ഒരു സുരക്ഷിതത്വം പോലും ഇല്ല. നമ്മൾ ഒരുപാട് പേര് അവിടുന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് പോലും ഒരു കൊറോണ വന്ന ബേസ് ആയിട്ട് നമ്മൾ ആ ജോലിയിൽ നിന്ന് തിരിച്ചുവിടുകയാണ് ചെയ്തത്. സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞത് ജോലി ചെയ്യുന്ന സമയത്ത് ഐറ്റംസ് എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്ന് നമുക്ക് വർഷാവർഷം ഒരു ട്രെയിനിങ് തരുന്ന ഒരു ഇതുണ്ട്. ഞങ്ങളൊരു ട്രെയിനിങ് തരാനും ആരും നോക്കിയിട്ടില്ല. ലൈഫ് ഗാർഡിന് ചേരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പൂനെ പോയിട്ട് പൂനെയിലെ സാർമാർ വന്ന് കോവളത്ത് നിങ്ങളൊരു ടെസ്റ്റ് ഒക്കെ പാസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇട്ടാണ് ഞങ്ങൾ ഇതിൽ കയറിയതല്ല. എന്നിട്ട് നമുക്ക് അതിന്റെ ഒരു വില പോലും ഇവരാരും തരത്തില്ല.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് മധ്യമേഖല ജോയിന്റ് ഡയറക്ടർ സുഗന്ധകുമാരി കെ വി.
6: 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പുതിയ സർക്കാർ വെച്ചിട്ടുള്ളത് അതിന്റെ 20% ആദ്യം അനുവദിച്ചായിരുന്നു. പഴയ സർക്കാർ വെച്ചിരുന്നതിനനുസരിച്ച് 20% അത് ഉള്ളത് കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് വർക്കിംഗ് ഗ്രൂപ്പ് കൂടി ഗവൺമെന്റ് അംഗീകരിച്ച് ഉത്തരവാദിത്വം മുറയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പെൻഡിംഗ് വന്നത്.
1: കയ്യടി കിട്ടിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ ലൈഫ് ഗാർഡുകൾ കടലിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കും. തിരമാലകൾക്ക് മരണത്തിനുമിടയിൽ ഭയമില്ലാതെ നിൽക്കണമെന്ന് അവരോട് ആവശ്യപ്പെടണമെങ്കിൽ കരയിൽ അവർ നേടുന്ന സാമ്പത്തിക അനിശ്ചിതത്വം ഇല്ലാതായേ മതിയാവൂ.
7: പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.
8: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
7: ഇനി അഗ്നിപുഷ്പം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ONV, സംഗീതം MK അർജുനൻ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി ഇനി 6:55 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:55. അല്പസമയത്തിനുള്ളിൽ

0: പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
2: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
1: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽകുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്രസിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
1: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി TE സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും

പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ ടി വി ഇബ്രാഹിം എംഎൽഎ മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി ജിസോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം 10:00 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെക്കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻരാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം.
പ്രാദേശിക

0: കുങ്കുമച്ചപ്പ് എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ചിത്രയും ബിജു നാരായണനും പാടിയ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്. ഇനി ഇന്നത്തെ ചോദ്യം. അടുത്തിടെ തമിഴ്നാട്ടിലെ ഏത് പ്രദേശത്ത് നടത്തിയ ഉത്ഖനനത്തിലാണ് സംഘകാലഘട്ടത്തിൽ ഇരുമ്പയിര് ഉരുക്കാൻ ഉപയോഗിച്ചിരുന്ന ചൂള കണ്ടെത്തിയത്? ചോദ്യം ആവർത്തിക്കാം. അടുത്തിടെ തമിഴ്നാട്ടിലെ ഏത് പ്രദേശത്ത് നടത്തിയ ഉത്ഖനനത്തിലാണ് സംഘകാലഘട്ടത്തിൽ ഇരുമ്പയിര് ഉരുക്കാൻ ഉപയോഗിച്ചിരുന്ന ചൂള കണ്ടെത്തിയത്? 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വാൽമീകിയായി എന്ന കഥ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ഒരഭിപ്രായമുണ്ട്. വാൽമീകി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഗംഗാനദിയുടെ പോഷകനദിയായ തമസാനദിയുടെ തീരത്തായിരുന്നു വാൽമീകി മഹർഷിയുടെ ആശ്രമം. തപസ്വിയായ വാൽമീകിയുടെ മുമ്പിൽ തപസ്വാധ്യായ നിരതനായ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. ഗുരുവിനോടെന്ന പോലെ സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വാൽമീകി നാരദമുനിയോട് അന്വേഷിക്കുന്നു. 15 ഗുണങ്ങൾ ആ മനുഷ്യനുണ്ടാകണമെന്നാണ് വാൽമീകി ആഗ്രഹിക്കുന്നത്. 1 ധർമ്മജ്ഞൻ, അതായത് ധർമ്മം എന്താണെന്നറിയുന്നവൻ. കൃതജ്ഞൻ, സത്യവാൻ, ദൃഢവ്രതൻ. വീര്യവാൻ, ശുചിവ്രതൻ, സർവഭൂതഹിതൻ. വിദ്വാൻ, സമർത്ഥൻ, പ്രിയദർശനൻ, സദാ പ്രസന്നവദനൻ. ആത്മവാൻ, ജിതക്രോധൻ, ക്രോധത്തെ ജയിച്ചവൻ. ദ്യുതിമാൻ, അകത്തും പുറത്തും തിളക്കമുള്ളവൻ. അനസൂയകൻ, രണഭൂമിയിൽ ദേവന്മാരെപ്പോലും ഭയപ്പെടുത്തുന്ന രൗദ്രം പ്രകടിപ്പിക്കുന്നവനുമാകണം അങ്ങനെ ഉള്ള ഒരാൾ. ഇത് കേട്ട ഉടൻ തന്നെ നാരദമുനി മറുപടി നൽകി, ഇപ്പറഞ്ഞവയുടെ 4 ഇരട്ടി ഗുണങ്ങളുള്ള ഒരാളുണ്ട്, ഇക്ഷ്വാകുവംശജനായ രാമൻ ആണ് അത്. നിയതാത്മാവ്, മഹാത്മാവ്, ദ്യുതിമാൻ, ധൃതിമാൻ എന്നാരംഭിച്ച് സത്യഭാഷണത്തിൽ ധർമ്മദേവന് തുല്യൻ എന്നുവരെയുള്ള 66 ഗുണങ്ങളാൽ സമ്പന്നനാണ് രാമൻ എന്ന് നാരദമുനി അരളി ചെയ്തു. ഇങ്ങനെയുള്ള രാമനെ 50-ലധികം അസ്ത്രശസ്ത്രങ്ങളും അത്ര തന്നെ പ്രത്യസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച് ആരാലും തോൽപ്പിക്കപ്പെടാനാവാത്തവനാക്കി. വാൽമീകി അന്വേഷിച്ചതും നാരദൻ ചൂണ്ടിക്കാണിച്ചതും ഉത്തമനായ മനുഷ്യന്. യുദ്ധകാണ്ഡത്തിൽ പറയുന്നുമുണ്ട്, ഞാൻ ദശരഥപുത്രനായ രാമനെന്ന മനുഷ്യനാണ് എന്ന്. ശിവന്റെ ചാപം മുറിച്ച് സീതയെ പത്നിയാക്കുന്നത് മുതൽ രാവണനെ വധിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാലറിയാം, ഒരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെല്ലാം അവയുടെ പിന്നിലുണ്ടായിരുന്നു എന്ന്. സീതയുടെ അഗ്നിപ്രവേശ സമയത്ത് ധർമാത്മാവായ രാമനും ഉള്ളിൽ കരഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, പരമശിവൻ, ബ്രഹ്മാവ് എന്നിവർ എത്തി തൊഴുകയോടെ നിൽക്കുന്ന രാമനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഭവാൻ നാരായണോ ദേവഹ എന്ന്. നരനിൽ നിന്ന് നാരായണത്വത്തിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഏതൊരു മനുഷ്യനും സർവഗുണസമ്പന്നനായി ദേവത്വത്തിലേക്ക് വളരാം എന്ന് വാൽമീകി നമ്മോട് പറയുന്നു.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
3: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ബ്ലോക്കിന് കീഴിൽ വരുന്ന കാട്ടാക്കട, പൂവച്ചൽ, വെള്ളനാട്, ആര്യനാട്, കുറ്റിച്ചൽ, തൊളിക്കോട്, വിതുര, ഉഴമലയ്ക്കൽ എന്നീ കൃഷിഭവനുകളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൗജന്യമായി ലഭ്യമാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതിച്ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെള്ളനാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രലേഖ സി എസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470159. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് ഹോർട്ടിക്കൾച്ചർ നഴ്സറിയിൽ വിവിധ പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകളും ഗുണമേന്മയുള്ള കശുമാവ് തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0467226062 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ 31 ആഗസ്റ്റ് വരെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ച് 2026 മാർച്ചിൽ നടത്തിയ SSLC, THSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും ആദ്യ ചാൻസിൽ ഉന്നത വിജയം നേടിയവരുമായ വിദ്യാർത്ഥികൾക്കാണ് അർഹതയുള്ളത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവാർഡിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകർ ക്ഷേമനിധി പാസ്ബുക്ക്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, മാർക്ക് ലിസ്റ്റ്, TC എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, യൂണിയൻ സാക്ഷ്യപത്രം, പേരിനോ അഡ്രസ്സിനോ വ്യത്യാസമുണ്ടെങ്കിൽ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0471272917175. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൊല്ലം ജില്ലയിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കും. മുതിർന്ന കർഷകൻ, കർഷക തൊഴിലാളി, ജൈവ കർഷകൻ, വനിതാ കർഷക, സമ്മിശ്ര കർഷകൻ എന്നീ വിഭാഗങ്ങളിലാണ് ആദരിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 31 ആഗസ്റ്റിനകം കൃഷിഭവനിലെത്തിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. തളിപ്പറമ്പ് ബ്ലോക്കിന് കീഴിലെ കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ആത്മയുടെ ഏതെങ്കിലും പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരിൽ നിന്നും മികച്ച കർഷകർക്കുള്ള അവാർഡിന് അപേക്ഷ സ്വീകരിക്കുന്നു. മികച്ച സംയോജിത കർഷകൻ, കർഷക, മികച്ച പച്ചക്കറി കർഷകൻ, കർഷക, മികച്ച ക്ഷീരകർഷകൻ, ക്ഷീരകർഷക, മികച്ച ഭക്ഷ്യസുരക്ഷാ സംരംഭകൻ, സംരംഭക, മികച്ച സേവന മേഖലാ കൃഷിക്കൂട്ടം എന്നീ മേഖലകളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപ് സമർപ്പിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ കൃഷി ചെയ്യാവുന്ന ഇടവിളകളെക്കുറിച്ചും അവ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിന് റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടുക. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഫോണിലൂടെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0481257662. സ്കൂൾ വിദ്യാർത്ഥികളിൽ ക്രിയാത്മകമായി കാർഷിക സംസ്കാരം വളർത്തുവാൻ SL പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ അഗ്രിഫെസ്റ്റ് 2026 ഉദ്ഘാടനം ആലപ്പുഴ MLA AD തോമസ് നിർവഹിച്ചു. SL പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് രവി പാലത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. കലവൂർ PC വർഗീസ് ഫൌണ്ടേഷനാണ് പരിപാടിയുടെ സഹസംഘാടകർ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
4: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമ കേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ.

0: നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, രവീന്ദ്രൻ ഈണം നൽകിയത്. ചിത്രം പല്ലാവൂർ ദേവനാരായണൻ.

0: കാലാവസ്ഥയിൽ പെട്ടെന്നുള്ള വ്യതിയാനം അനുഭവപ്പെടുന്ന മാസമാണ് കർക്കിടകം. ഇത് നമ്മുടെ ശരീരത്തിൽ പലവിധ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ശാരീരിക പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നതും അഗ്നിമാന്ദ്യം അനുഭവപ്പെടുന്നതുമായ ഈ കാലത്തിൽ ആരോഗ്യ സംരക്ഷണം അത്യാവശ്യമാണ്. ബലാധിഷ്ഠാനം ആരോഗ്യം, ആരോഗ്യാർത്ഥം ക്രിയാക്രമം. ഒരുവന്റെ ആരോഗ്യം അയാളുടെ ബലത്തെ ആശ്രയിച്ച് മനസ്സിലാക്കാം. ഈ സ്വാഭാവിക ബലം നേടാൻ വേണ്ടി ക്രിയാക്രമങ്ങൾ ചെയ്യുക എന്നതാണ് ആയുർവേദത്തിന്റെ വീക്ഷണം. ഈ ഒരു തത്വത്തിൽ നിന്നാണ് പൊതുവെ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് പ്രാധാന്യം ഏറിയത്. പഞ്ചഭൂതങ്ങൾ, ത്രിദോഷങ്ങൾ, സപ്തധാതുക്കൾ, സ്രോതസ്സുകൾ എല്ലാം കൂടി ചേരുന്ന ഈ ശരീരത്തിൽ രോഗകാരണമായി പറയുന്നത് മുൻപ് സൂചിപ്പിച്ച അഗ്നിബലം ക്ഷയിക്കുന്ന അവസ്ഥയാണ്. അഗ്നി ക്ഷയിക്കുക വഴി ത്രിദോഷങ്ങൾ അസന്തുലിതമാവുകയും അതുവഴി രോഗമുണ്ടാവുകയും ചെയ്യുന്നു. ആയതിനാൽ ചികിത്സയുടെ ലക്ഷ്യം മന്ദീഭവിച്ച അഗ്നിക്ക് ദീപനമുണ്ടാക്കി ത്രിദോഷങ്ങളെ സമാവസ്ഥയിൽ എത്തിക്കുക എന്നതാണ്. ലഘുവായ ആഹാരങ്ങളും വിഹാരങ്ങളും ശീലിക്കുക. പൊതുവെ അഗ്നിബലം കുറഞ്ഞ ഈ മാസം ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി ലഘുവായതും ചൂടുള്ളതും സമയാസമയം പാചകം ചെയ്തതുമായവ ശീലിക്കുക. അതിലേറെ പ്രധാനം കഞ്ഞി തന്നെ. ഔഷധങ്ങളിട്ട് വെന്ത കഞ്ഞി, അതും നല്ല ഞവരേരിക്കഞ്ഞിയായാൽ കേം. പഞ്ചകർമ്മ ചികിത്സ. ശരീരപ്രകൃതി, രോഗാവസ്ഥ എന്നിവ കണക്കാക്കി യുക്തിപൂർവം പരിജ്ഞാനമുള്ള ഒരു വൈദ്യന്റെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്. മറിച്ചായാൽ വിപരീത ഫലം തീർച്ച. സ്നേഹനം, അതായത് എണ്ണതേപ്പ്, സ്വേദനം, വിയർപ്പിക്കൽ എന്നീ രണ്ട് പൂർവകർമ്മങ്ങളുടെ പലതരം ക്രിയാഭേദങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന പഞ്ചകർമ്മം എന്ന് വിശ്വസിക്കുന്ന ഉഴിച്ചിലും പിഴിച്ചിലും ഞവരക്കിഴിയും ഇലക്കിഴിയും എല്ലാം തന്നെ. രക്തചംക്രമണം ത്വരിതപ്പെടുത്തി മാംസപേശികൾക്ക് ദൃഢത നൽകുന്ന ഈ പൂർവകർമ്മങ്ങൾ പഥ്യമാചരിച്ച് ചെയ്താൽ തന്നെ വേണ്ട പ്രയോജനം ലഭിക്കും. കർക്കിടക ചികിത്സ എന്നത് ഒരു പ്രത്യേക ചികിത്സാ പദ്ധതിയാണ്. ഒരു ദിവസമല്ല, 7 മുതൽ 28 ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന വിധത്തിലുള്ള ആഹാര വിഹാര ക്രമീകരണമാണിത്. പ്രധാനമായും അഭ്യംഗം, സ്വേദനം, ഔഷധകഞ്ഞി സേവ, പത്തില ഭക്ഷണം, ചൂടുവെള്ളം, ഹിതകരമായ ആഹാരമാർഗം, മനഃശാന്തിക്കുള്ള ആചാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ഇവയുടെ ഉദ്ദേശം ശരീരത്തിലെ ദോഷങ്ങൾ സമീകരിക്കുക, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, ദഹനം, രക്തചംക്രമണം, പേശി വികസനം എന്നിവ മെച്ചപ്പെടുത്തുക, ശ്രദ്ധയും ഓർമ്മശക്തിയും ഉയർത്തുക. കർക്കിടക ചികിത്സയുടെ ഘടകങ്ങൾ: അഭ്യംഗം, തൈലം ഉപയോഗിച്ച് ശരീരത്തിൽ സ്നേഹനം, വാദരോഗങ്ങൾ, സന്ധിവേദന, തളർച്ച, പേശി ദൗർബല്യം എന്നിവയ്ക്ക് പരിഹാരം. ഉപയോഗിക്കാവുന്ന തൈലങ്ങൾ: ധന്വന്തരം തൈലം, കാർപ്പാസാസ്ത്യാദി, സഹചരാദി എന്നിവയാണ്. സ്വേദനം: പൊടിക്കിഴി, ഇലക്കിഴി എന്നിവ. ശരീരത്തിൽ ചൂടുപകരുന്നു, സന്ധികൾക്കും പേശികൾക്കും ബലം നൽകുന്നു. ശ്രദ്ധിക്കുക, എല്ലാവർക്കും പഞ്ചകർമ്മക്രിയകൾ ആവശ്യമില്ല. അംഗീകൃത ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം സ്വീകരിക്കേണ്ട ഒന്നാണിത്. അവസ്ഥ അനുയോജ്യ കഞ്ഞി, പത്തില ഭക്ഷണം, നവരെ അരിക്കഞ്ഞി, തുളസി, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക് എന്നിവ ചേർത്തതും പത്തിലകൾ ചേർന്നതുമായ കഞ്ഞി രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്തുന്ന ആയുർവേദ മരുന്നുകളുടെ കഷായം ചേർക്കുന്നു. ചൂടുവെള്ളം ദിനംപ്രതി കുടിക്കുന്നത് ആമം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. തുളസി, രാമച്ചം, കുറുന്തോട്ടി, ചുക്ക് എന്നിവ ചേർത്താൽ കൂടുതൽ ഗുണം കിട്ടും. കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും കർക്കിടകത്തിൽ പ്രത്യേകം പരിചരണം ആവശ്യമാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടക ചികിത്സയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ഈ ഗ്ലാസ് എന്താ ചളിങ്ങിയിരിക്കുന്നത്?
4: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ഗ്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
5: ഈ ഓഫർ ജൂലൈ 24 വരെ മാത്രം. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
7: എന്തുപറ്റി?
6: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
8: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
9: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
10: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
11: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
12: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇന്ന് ജൂലൈ 24 ആണ്. ഈ തീയതിയുടെ ചരിത്ര പ്രാധാന്യം ഇനി കേൾക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്
3: 1991 ജൂലൈ 24 ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഉദാരവൽക്കരണ നയങ്ങൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചത്. പി വി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിച്ച ഈ ഉദാരവൽക്കരണ നയങ്ങൾ LPG നയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഇന്ത്യയെ ഇന്നത്തെ അതിവേഗം വളരുന്ന ആഗോള സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കി മാറ്റാൻ അടിത്തറയിട്ടത്. 1911 ജൂലൈ 24 അമേരിക്കൻ ചരിത്രകാരനും പരിവേഷകനുമായ ഹിറാം ബിങ്ഹാം മാച്ചുപിച്ചു കണ്ടെത്തിയത്. ലോക ചരിത്രത്തിലെയും പുരാവസ്തു ഗവേഷണത്തിലെയും ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ് ഇത്. ആൻഡീസ് പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7,970 ഉയരത്തിൽ ഒളിച്ചുകിടന്നിരുന്ന ഈ നഗരം ഇൻക സംസ്കാരത്തിന്റെ പ്രൌഢിയുടെ പ്രതീകമാണ്. AD 1450 ഇൻക ചക്രവർത്തിയായ പച്ചാക്കുട്ടിയുടെ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. 16 നൂറ്റാണ്ടിൽ സ്പാനിഷ് അധിനിവേശക്കാർ ഇൻക സാമ്രാജ്യം കീഴടക്കിയെങ്കിലും പർവ്വതങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നതിനാൽ മാച്ചുപിച്ചു അവരുടെ കണ്ണിൽ പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നഗരം തകർക്കപ്പെടാതെ അവശേഷിച്ചു. ഇൻകകളുടെ അവസാന തലസ്ഥാനമായിരുന്ന വിൽക്കബാമ്പ തേടിയാണ് ഹിറാം ബിങ്ഹാം യാത്ര തിരിച്ചത്. മെൽച്ചോർ അർട്ടിഗ എന്ന പ്രാദേശിക കർഷകന്റെ സഹായത്തോടെയാണ് അദ്ദേഹം മാച്ചുപിച്ചുവിൽ എത്തിയത്. 1983 യുനെസ്കോ മാച്ചുപിച്ചുവിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2007 ലോകത്തിലെ പുതിയ 7 അത്ഭുതങ്ങളിൽ ഒന്നായി ഈ നഗരം തിരഞ്ഞെടുക്കപ്പെട്ടു. ഭൂകമ്പങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആഷ്ലർ ശൈലിയിലുള്ള കല്ലുകളുടെ നിർമ്മാണ ചാതുരിയാണ് മാച്ചുപിച്ചുവിനെ ഇന്നത്തെ ശാസ്ത്രലോകത്തിന് മുന്നിലും ഒരു അത്ഭുതമാക്കുന്നത്. 1923 ജൂലൈ 24 ഒപ്പുവെക്കപ്പെട്ട ലൌസെയ്ൻ ഉടമ്പടി ആധുനിക മധ്യപൂർവേഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര നയതന്ത്ര നീക്കമായിരുന്നു. 1st ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ചതിനും ഇന്നത്തെ തുർക്കി റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ജനനത്തിനും ഈ ഉടമ്പടി കാരണമായി. ഈ ഉടമ്പടിയുടെ ഭാഗമായി ഗ്രീസിലെ മുസ്ലിങ്ങളും തുർക്കിയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും തമ്മിൽ നിർബന്ധിത ജനസംഖ്യ കൈമാറ്റം നടന്നു. ഇത് 10 ലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചു. ഓട്ടോമൻ സാമ്രാജ്യം പൂർണ്ണമായി ഇല്ലാതായതോടെ 100 ആണ്ടുകളായി നിലനിന്നിരുന്ന ഇസ്ലാമിക ഖിലാഫത്ത് സംവിധാനത്തിന് അന്ത്യം കുറിക്കാൻ ഇത് വഴിയൊരുക്കി. ഈ ഉടമ്പടിയോടെ 1st ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്ക് ഔദ്യോഗികമായി വിരാമമാവുകയും പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ ക്രമം രൂപപ്പെടുകയും ചെയ്തു. വിഖ്യാത ബ്രിട്ടീഷ് ഹാസ്യനടനും അനുകരണ പ്രതിഭയുമായിരുന്ന പീറ്റർ സെല്ലേഴ്സ് അന്തരിച്ചത് 1980 ജൂലൈ 24. തന്റെ അസാധാരണമായ വേഷപ്പകർച്ചകളിലൂടെയും ശരീരഭാഷകളിലൂടെയും 20th നൂറ്റാണ്ടിലെ ലോക സിനിമയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സ്വരത്തിലും രൂപത്തിലും അവിശ്വസനീയമായ മാറ്റങ്ങൾ വരുത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കാരണം രൂപമില്ലാത്ത മനുഷ്യൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. വേഷപ്രച്ഛന്നനായി വന്ന് ഒരേ സിനിമയിൽ തന്നെ ഒന്നിലധികം കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധ.
2: ചരിത്രത്തിൽ ഇന്ന്
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
1: ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം മേൽവിലാസം ശരിയാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം KL ശ്രീറാം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽഇഡി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
2: നഗരപുരാണം. മാനാഞ്ചിറയ്ക്ക് ചുറ്റും വളർന്ന നഗരമാണ് കോഴിക്കോട്. 14-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവിക്രമൻ നിർമ്മിച്ചതാണ് ഈ ചിറ. അക്കാലത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമായിരുന്നു അത്. കുളിക്കാനാണ് ഇതിലെ വെള്ളം ഉപയോഗിച്ചിരുന്നത്. സാമൂതിരി രാജകുടുംബത്തിന്റെ കുളിക്കടവുകളിൽ ഏറ്റവും വലുതെന്ന് പറയാം. കുളം കുഴിച്ചപ്പോൾ കിട്ടിയ ചെങ്കല്ലുപയോഗിച്ച് കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് കൊട്ടാരങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. ചിറയ്ക്ക് ചുറ്റിലുമുണ്ടായിരുന്ന പഴയ കൊട്ടാരത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നില്ല. ആ സ്ഥാനത്ത് പുതിയ നിർമ്മിതികൾ വന്നു. പഴയ ഹജൂർ കച്ചേരി തൊട്ട് കിഴക്കോട്ട് നീണ്ടുകിടക്കുന്നു കോംട്രസ്റ്റ് ഓട്ട് കമ്പനിയുടെ പ്രധാന ഓഫീസ്. ഇന്ന് അടച്ചുപൂട്ടിയ ഈ കെട്ടിടം കൂടി പൊളിച്ചാൽ പഴമയുടെ അവസാന ആണിക്കല്ലും ഇളകും. മൂന്നര ഏക്കർ വിസ്തൃതിയിലുള്ള മാനാഞ്ചിറയും തൊട്ടടുത്തുണ്ടായിരുന്ന മൈതാനവും വടക്കുവശത്തെ അൻസാരി പാർക്കും കിഴക്കുവശത്തെ ടാഗോർ പാർക്കും എല്ലാം ചേർത്ത് മാനാഞ്ചിറ നവീകരിച്ചത് 1994 അമിതാബ് കാന്ത് കോഴിക്കോട് കളക്ടറായപ്പോഴാണ്. നവീകരണ ശേഷം മാനാഞ്ചിറയും പരിസര പ്രദേശങ്ങളും മാനാഞ്ചിറ സ്ക്വയർ എന്ന പേരിൽ അറിയപ്പെട്ടു. സ്ക്വയറിന്റെ പടിഞ്ഞാറുഭാഗത്തെ ടൗൺ ഹാളും തൊട്ടടുത്ത് കിടക്കുന്ന ക്രൗൺ തിയേറ്ററും പഴമയിലേക്ക് മുഖം മിനുക്കി ഇന്നുമുണ്ട്. മാനവിക്രമൻ ചിറ ലോപിച്ച് മാനാഞ്ചിറയായി എന്നാണ് അനുമാനം. ചിറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കുളമുണ്ടായിരുന്നു. മുതലക്കുളം എന്നായിരുന്നു അതിന്റെ പേര്. കുളത്തിന്റെ സ്ഥാനത്ത് ഇന്ന് മൈതാനമാണ്. കോഴിക്കോട്ടെ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപരിപാടികൾ നടക്കുന്നത് ഇവിടെയാണ്. നഗരവാസികളുടെ കുടിവെള്ള സ്രോതസ്സായി മാനാഞ്ചിറ മാറിയത് ടിപ്പു സുൽത്താന്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തും അത് തുടർന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കാലിക്കറ്റ് മുനിസിപ്പൽ കൌൺസിൽ മാനാഞ്ചിറ കുടിവെള്ളത്തിന് മാത്രമായി സംവരണം ചെയ്തു. കോഴിക്കോട്ടെ പ്രധാന കെട്ടിടങ്ങളായ LIC ഡിവിഷണൽ ഓഫീസ്, ആദായ നികുതി ഓഫീസ്, SBI മേഖലാ ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ്, പബ്ലിക് ലൈബ്രറി എന്നിവ പ്രവർത്തിക്കുന്നത് മാനാഞ്ചിറയ്ക്ക് ചുറ്റിലുമാണ്. മാനാഞ്ചിറയ്ക്ക് തെക്ക് കിഴക്കുമാറിയാണ് വട്ടത്തിൽ നിർമ്മിച്ച പട്ടാളപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ തന്റെ സൈന്യത്തിലെ മുസ്ലിം ഭടന്മാർക്ക് നിസ്കരിക്കാൻ നിർമ്മിച്ച പള്ളിയാണ് ഇതെന്ന് രേഖകൾ. ഇടക്കാലത്ത് പള്ളി നവീകരിച്ചു. ബഹുനിലകളിൽ നിസ്കരിക്കാനുള്ള സൌകര്യമുണ്ട് ഈ പള്ളിക്ക്. പള്ളിയുടെ തൊട്ടുമുൻപിലുള്ള റോഡിന് മായിൻ റോഡ് എന്നായിരുന്നു പേരെങ്കിലും ഇന്ന് ആ പേര് ആരും ഉപയോഗിക്കാറില്ല. മാനാഞ്ചിറയ്ക്ക് വടക്ക് കിഴക്കുമാറിയാണ് പ്രശസ്തമായ CSI കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. ജർമ്മൻ മിഷണറിമാരുടെ സംഭാവനകളുടെ ഉദാത്തമായ പ്രതീകമാണ് ഇത്. 1856 ഹെർമൻ ഗുണ്ടർട്ടിന്റെ കാലത്താണ് പള്ളി നിർമ്മിച്ചത്. യൂറോപ്യൻ കേരള ശൈലികളുടെ സംയോജനം വാസ്തുവിദ്യയിൽ പ്രകടമാണ്. കമാനാകൃതിയിലുള്ള പ്രവേശന കവാടത്തിന് മുകളിൽ മൂന്ന് തട്ടുകളുള്ള ഒരു ഗോപുരമുണ്ട്. ടൈലുകൾ കൊണ്ടാണ് മേൽക്കൂര. താഴെ പ്രധാന ഹാളും ചുറ്റിലും മുറികളുമടങ്ങിയ പള്ളിയിൽ നിലവിലുള്ള പൈപ്പ് ഓർഗൻ ഇംഗ്ലണ്ടിലെ സെന്റ് ഐഡൻസ് പള്ളിയുടെ സംഭാവനയാണ്. CSI പള്ളിയിൽ നിന്ന് വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് പള്ളി ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. മാനാഞ്ചിറയിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്താൽ ചരിത്രപ്രസിദ്ധമായ തളി മഹാദേവ ക്ഷേത്രമായി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിലെ ശിവലിംഗം പരശുരാമ പ്രതിഷ്ഠയാണെന്ന് പറയപ്പെടുന്നു. സാമൂതിരിമാരുടെ കാലഘട്ടത്തിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചു. അക്കാലത്തെ വാസ്തുവിദ്യ അകത്തും പുറത്തും പ്രകടമാണ്. രേവതി പട്ടത്താനം എന്ന വിദ്വൽ സദസ് നടന്നിരുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും ചെറൂട്ടി റോഡിലെ ഭദ്രകാളി ക്ഷേത്രവും മാനാഞ്ചിറയിൽ നിന്നും ഏറെ ദൂരത്തിലല്ലെന്നും എടുത്തു പറയണം.
0: നഗരപുരാണം. രചന മധുശങ്കർ മീനാക്ഷി. ആഖ്യാനം ഗായത്രി ദേവി. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: പുതുക്കോട്ടയിലെ പുതുമണവാളൻ. ഈ ചിത്രത്തിൽ ബിജു നാരായണനും കൃഷ്ണചന്ദ്രനും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനമെഴുതിയത് IS ഗുണ്ടൂർ, സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: സമയം 7 കഴിഞ്ഞ് 40 മിനിറ്റ്.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവച്ച്
3: 25 വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645147158.
4: ഗ്രാമകേരളം
5: ഇന്നലെയുടെ നാട്ടുവഴികളിൽ
6: അധ്വാനമാണ്.

0: ജീവിതം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനമായും കൃഷിപ്പണികളിലാണ് അവരുടെ ഊർജവും ഉത്സാഹവും സമർപ്പിക്കപ്പെട്ടിരുന്നത്. അതിന്റെ നന്ദി എന്നോണം അന്ന് സസ്യങ്ങളും വൃക്ഷങ്ങളും അവർക്ക് സമൃദ്ധിയേകിയിരുന്നു. തെങ്ങിൻ തലപ്പുകൾ തിങ്ങി കാഴ്ച പ്രസാദിച്ചിരുന്നു. ഫലവൃക്ഷങ്ങൾ നിറയെ ഫലങ്ങളുമായി തല കുമ്പിട്ടു നിൽക്കുമായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ മിക്കതും സ്വന്തം കൃഷിയിടങ്ങളിൽ വിളയിച്ചെടുക്കുന്നതിനാൽ ഗ്രാമീണർക്ക് പുറത്തെ വിപണിയെ അധികം ആശ്രയിക്കേണ്ടിയിരുന്നില്ല. അന്നൊക്കെ വീട്ടാവശ്യത്തിനുള്ള നാളികേരം എടുത്ത ശേഷം ബാക്കിയുള്ളവ ഉണക്കി ആട്ടി എണ്ണയാക്കുമ്പോൾ അത് രഹസ്യമാക്കി വെക്കാനാവില്ല. അത്രയ്ക്കുണ്ട് നാടെങ്ങും പരക്കുന്ന ആ ഹൃദ്യമായ സുഗന്ധം. പാലും വെണ്ണയും തൈരുമൊക്കെ അടുക്കളയിൽ സുലഭമായിരുന്നു. അതൊന്നും പുറത്തുനിന്ന് വാങ്ങുന്നവയല്ല. തൊഴുത്തിൽ കറവയുള്ള ഒരു പശുവെങ്കിലും ഉണ്ടാവും. അമ്മയുടെ വക അടുക്കളത്തോട്ടത്തിൽ നിന്ന് രാസവളസ്പർശമേൽക്കാത്ത വെണ്ടയും കത്തിരിയും വഴുതനയും ചീരയും പാവലും പയറും ഒക്കെ ഭക്ഷ്യവിഭവങ്ങളായി മുന്നിലെത്തുമ്പോൾ അവ കഴിച്ച് ഓജസ്സോടെ ഓടി നടക്കുന്ന കുട്ടികൾ, പകലെങ്ങും പാടത്തും പറമ്പിലും പണിയെടുത്ത് തളർന്നുവെങ്കിലും നിറഞ്ഞ മനസ്സോടെ അന്തിക്കു മുമ്പേ വീടണയുന്ന കൃഷിവലർ, വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നാൽ കുട്ടികൾക്ക് കളിച്ചു നടക്കുക മാത്രമല്ല അമ്മ ഏൽപ്പിച്ച ചില ജോലികളും ഉണ്ടാവും. അതായത് ചെറിയ പാത്രങ്ങളിൽ വെള്ളമെടുത്ത് പച്ചക്കറി ചെടികളെയൊക്കെ നനയ്ക്കുക. നനയ്ക്കുന്നതിനിടെ അമ്മ കാണാതെ മൂക്കാത്ത വെണ്ടയ്ക്കയും പയറും വെള്ളരിയൊക്കെ പൊടിച്ച് വായിലാക്കുന്ന കുട്ടിക്കുസൃതിയും പഴയ തലമുറയുടെ സ്മരണയിൽ നിന്ന് മാഞ്ഞുപോകുന്നതല്ല. കുട്ടികളുടെ മറ്റൊരു പ്രധാന ജോലി തലേന്ന് കത്തിച്ച കൊച്ചു മണ്ണെണ്ണ വിളക്കിന്റെയും വരാന്തയിലെ റാന്തലിന്റെയും കരി തുടച്ച് വൃത്തിയാക്കി സന്ധ്യയ്ക്ക് കത്തിക്കാൻ പാകത്തിൽ തയ്യാറാക്കി വെക്കുക. സന്ധ്യാദീപം തെളിയിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണപ്പുക കുറെ വലിച്ചു കയറ്റിക്കൊണ്ടായിരിക്കും പുസ്തക വായനയും ഗൃഹപാഠമെഴുത്തും. അപ്പോൾ അടുത്ത വയലിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും പേക്രോം പേക്രോം എന്ന് തവളകളുടെ സംഘസംഗീതം. ഇരുട്ടിൽ പുറത്തേക്ക് നോക്കിയാൽ കാണാം ചെടിപ്പടർപ്പുകളിൽ മാലവിളക്ക് പോലെ മിന്നാമിനുങ്ങുകളുടെ അത്ഭുത ദീപക്കാഴ്ച. മുന്നിലെ മണ്ണെണ്ണ വിളക്കിനേക്കാൾ എത്രയോ ഇരട്ടിയായ പ്രകാശധോരണി. അത്താഴത്തിന് അമ്മ വിളിക്കുമ്പോൾ പുസ്തക വായനയ്ക്ക് വിരാമമാകുന്നു. പിന്നെ ഉറങ്ങാനുള്ള തിരക്കുകൂട്ടലായി. രാത്രി ചിലപ്പോൾ മേൽക്കൂരയ്ക്കുമേൽ മഴയുടെ താളക്രമത്തിലുള്ള നൃത്തമുണ്ടാകും, അല്ലെങ്കിൽ ചീവിടുകളുടെ ഒച്ച. നേരം പുലരുന്നു അടുത്ത പ്രഭാതത്തിലേക്ക്. മഞ്ഞ് വീണ് നനഞ്ഞ വൈക്കോൽ പന്തലിൽ നിന്ന് പുകമണം ഉയരുന്നുണ്ടാവും. അപ്പോഴേക്കും പലതരം കച്ചവടക്കാരും നാട്ടുവഴി കൈയടക്കിയിട്ടുണ്ടാവും. മൺപാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളും തലയിലേറ്റി വീടുതോറും കയറിയിറങ്ങുന്നവർ, കുട്ട നിറയെ പലതരം കുപ്പിവളകളും കൺമഷിയും കണ്ണാടിയും കൊണ്ടുവരുന്നവർ, തഴപ്പായയും വട്ടിയും നെയ്ത് വീട്ടിൽ കൊണ്ടുവരുന്ന അമ്മമ്മമാർ, തുണിയലക്കുകാർ, അങ്ങനെ അങ്ങനെ. വീട്ടിൽ അപ്രതീക്ഷിതമായി വിരുന്നുകാരെത്തിയെന്നിരിക്കട്ടെ, അവരെ സൽക്കരിക്കുന്നതിൽ എന്തെങ്കിലും കുറവെന്ന് കണ്ടാൽ വീടിന് പിന്നിലൂടെ അടുത്ത വീട്ടിലേക്ക് ഒരു ഓട്ടമാണ്. അരിയോ മുളകോ തേയിലയോ എന്തായാലും അവിടുന്ന് വാങ്ങി മടങ്ങിയെത്തുന്നത് അതിഥി എന്നല്ല ദൈവം പോലും അറിയുകയില്ല. തൊടികളിലും ഇടവഴിയിലും നിന്ന് പറിച്ചെടുത്ത് താളിയിലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന് പൂക്കളങ്ങൾ ഉണ്ടാക്കുന്ന പലയിനം പൂക്കളുടെ ഹൃദയഹാരിയായ സുഗന്ധം മനസ്സുകളിലും ഉണ്ടായിരുന്ന നല്ല കാലം. ഇനി ഒരിക്കലും തിരിച്ചു വരാതെ പോയി മറഞ്ഞ ആ നല്ല കാലത്തിന്റെ ഓർമ്മകൾ നമ്മളിൽ പലർക്കുമുണ്ടാകാം. ഇടയ്ക്കൊന്ന് കണ്ണടച്ച് വെറുതെ ഇരുന്നാൽ മതി, നമ്മുടെ മനസ്സ് ആ ഓർമ്മകളിലേക്ക് ചായും. അവ നമ്മയും എടുത്ത് കാലങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിക്കും.
1: ഇന്നലെയുടെ നാട്ടുവഴികളിൽ രചന രാജ്മോഹൻ കൂവളശ്ശേരി, ആഖ്യാനം സുഷമ അനിൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: വെള്ളിയാഴ്ച എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തൊഴിൽ ദർശനം.
4: കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിൽ സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 19 ഒഴിവുണ്ട്. സ്റ്റാഫ് നഴ്സ് ഒഴിവ് 8. യോഗ്യത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ BSc നഴ്സിംഗും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. MCC, RCC, CCRCയിലെ ട്രെയിനിംഗ് കാലയളവ്, ഓങ്കോളജി നഴ്സിംഗിലുള്ള ഇന്റേൺഷിപ്പ് യോഗ്യത നേടിയതിനു ശേഷം പ്രവൃത്തി പരിചയമായി കണക്കാക്കും. പ്രായം 40 വയസ്സ് കവിയരുത്. റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് ഒഴിവ് 3. യോഗ്യത നഴ്സിംഗ് ബിരുദം, GNM, പോസ്റ്റ് ബേസിക് ഡിപ്ലോമ, ഓങ്കോളജി കൌൺസിൽ, കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൌൺസിലിലുള്ള രജിസ്ട്രേഷൻ. പ്രായം 30 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 3. യോഗ്യത BFarm, DFarm, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിലിലുള്ള രജിസ്ട്രേഷൻ. പ്രായം 40 വയസ്സ് കവിയരുത്. റെസിഡന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 3. പ്രായം 30 വയസ്സ് കവിയരുത്. റെസിഡന്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ്. യോഗ്യത BSc, MLT. പ്രായം 30 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 1. യോഗ്യത MSc നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. എല്ലാ തസ്തികയിലേക്കുമുള്ള പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് SC ST വിഭാഗക്കാർക്ക് 100 രൂപയും മറ്റുള്ളവർക്ക് 250 രൂപയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 25. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.mcc.kerala.gov.in, അല്ലെങ്കിൽ www.mccionline.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി: www.mcc.kerala.gov.in, അല്ലെങ്കിൽ www.mccionline.in. ഉത്തർപ്രദേശിലെ നോയിഡ ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പ്രോജക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിൽ എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികൾക്ക് 130 ഒഴിവും ഡിപ്ലോമക്കാർക്ക് 23 ഒഴിവുമുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. രാജ്യത്ത് വിവിധയിടങ്ങളിലുള്ള PDIL സൈറ്റുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലായിരിക്കും നിയമനം. യോഗ്യത ഡിപ്ലോമ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ BE, BTech, BSc, MCA, PG, ഡിഗ്രി, ഡിപ്ലോമ. പ്രവൃത്തി പരിചയം: ഡിപ്ലോമക്കാർക്ക് 2 വർഷം, 5 വർഷം, 8 വർഷം എന്നിങ്ങനെയും ബിരുദധാരികൾക്ക് 2 വർഷം, 5 വർഷം, 8 വർഷം, 11 വർഷം എന്നിങ്ങനെയും ഗ്രേഡ് തിരിച്ചാണ് നിയമനം. പ്രായം: ഡിപ്ലോമക്കാർക്ക് 37, 40, 43 വയസ്സ് എന്നിങ്ങനെയും ബിരുദധാരികൾക്ക് 32, 35, 37, 42 വയസ്സ് എന്നിങ്ങനെയുമാണ് പ്രവൃത്തി പരിചയത്തിനനുസരിച്ചുള്ള പ്രായപരിധി. അപേക്ഷാ ഫീസ് 800 രൂപ. SC ST, EWS വിഭാഗക്കാർക്ക് 400 രൂപ. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.pdilin.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.pdilin.com.
3: തൊഴിൽ ദർശനം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ONV വരികൾ എഴുതി SP വെങ്കടേഷ് ഈണം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം.
2: ചിത്രം തുടർ കഥ.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡിആർഡിഒയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടെർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല, വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇസ്കോൺ കണ്ണൂരിന്റെ 17-ാമത് ജഗന്നാഥ രഥയാത്ര ഇന്ന് വൈകിട്ട് കണ്ണൂർ കനകത്തൂർ കുറുമ്പ ക്ഷേത്രത്തിൽ നിന്നാണ് രഥയാത്ര ആരംഭിക്കുക. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 75 കിലോ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ സെമിയിൽ. പ്രാഥമിക റൌണ്ടിൽ ലവ്ലീനയ്ക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു.

0: ഇനി ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു, അടുത്തിടെ തമിഴ്നാട്ടിലെ ഏത് പ്രദേശത്ത് നടത്തിയ ഉത്ഖനനത്തിലാണ് സംഘകാലഘട്ടത്തിൽ ഇരുമ്പയിര് ഉരുക്കാൻ ഉപയോഗിച്ചിരുന്ന ചൂള കണ്ടെത്തിയത്? ഉത്തരം, കീഴടി ശിവഗംഗ. സംഘകാലഘട്ടത്തിൽ കാർഷിക ഉപകരണങ്ങൾ, കത്തികൾ തുടങ്ങിയ വിവിധ ഇരുമ്പ് സാമഗ്രികൾ നിർമ്മിക്കാൻ ഇത്തരം ചൂളകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം. തമിഴ്നാട്ടിലെ ശിവഗംഗയിലെ കീഴടി എന്ന സ്ഥലത്ത് നിന്നാണ് സംഘകാലഘട്ടത്തിൽ ഇരുമ്പയിര് ഉരുക്കാൻ ഉപയോഗിച്ചിരുന്ന ചൂള കണ്ടെത്തിയത്.
1: ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ഔസേപ്പച്ചനീണം നൽകി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കല്യാണപ്പിറ്റേന്ന്. ഇനി കാലം സാക്ഷി.
1: മാവേലിക്കര വേലുക്കുട്ടി നായർ മൃദംഗ വിദ്വാനും കർണാടക സംഗീതജ്ഞനുമായിരുന്ന മാവേലിക്കര വേലുക്കുട്ടി നായർ 1926 ഒക്ടോബർ 2 മാവേലിക്കര ചെട്ടികുളങ്ങരയിൽ ജനിച്ചു. 7 വയസ്സിൽ പിതാവിൽ നിന്നായിരുന്നു മൃദംഗവാദനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. 11 വയസ്സ് മുതൽ കച്ചേരിയിൽ മൃദംഗം വായിച്ചു തുടങ്ങി. പിന്നീട് മൃദംഗ ചക്രവർത്തിയായ പാലക്കാട് മണിയയ്യരുടെ ശിഷ്യനായി പ്രഗത്ഭരായ നിരവധി സംഗീതജ്ഞരുടെ കച്ചേരികൾക്ക് മൃദംഗം വായിച്ച വേലുക്കുട്ടി നായർ 1959 തിരുവനന്തപുരം സ്വാതിതിരുനാൾ സംഗീത കോളേജിൽ അധ്യാപകനായി. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ മൃദംഗകലയിലെ പാഠ്യപദ്ധതി ഇന്നും തുടരുന്നു. വായ്പാട്ടിലും വിദഗ്ധനായിരുന്ന അദ്ദേഹം വലിയൊരു ശിഷ്യസമ്പത്തിനുടമയാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ടാഗോർ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, മൃദംഗ കലാശിരോമണി തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2012 ജൂലൈ 24 മാവേലിക്കര വേലുക്കുട്ടി നായർ അന്തരിച്ചു.
2: എനിക്ക് കലാവാസന പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അച്ഛൻ അന്നത്തെ ഏറ്റവും വലിയ മൃദംഗ വിദ്വാനാണ്. ആദ്യകാലത്തെ നമ്മുടെ നാട്ടിലെ തഞ്ചാവൂർ പോയി വളരെ കാര്യമായിട്ട് പഠിച്ചു വന്ന ഒരു വിദ്വാനാണ് എൻ്റെ അച്ഛന്. മുതുകുളം കുമാരപിള്ള എന്ന് പറഞ്ഞ അന്നത്തെ ഒരു വലിയ പ്രസിദ്ധിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന തിരുവനന്തപുരം അങ്ങ് എറണാകുളം ചേർത്തല വൈക്കം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ അച്ഛനടുക്ക പഠിക്കാൻ വരാറുണ്ട്. പഠിക്കാൻ വന്നാൽ നമ്മുടെ വീട്ടിൽ താമസിച്ചാണ് അന്ന് പഠിക്കുന്നത്. അന്ന് ഹോട്ടലൊന്നുമില്ല, വേറെ സൗകര്യങ്ങളും ഇല്ലല്ലോ. വീട്ടിൽ ഇഷ്ടംപോലെ നെല്ലും അരിയൊക്കെ ഉള്ള കാലം,
3: ജോലിക്കാരുണ്ട്.
2: പിന്നെ ഈ ശിഷ്യന്മാർ വന്നാൽ അവിടുത്തെ പശുക്കളെയൊക്കെ മേയിക്കുന്നതും അവരുടെ കാര്യം അതിനെ കുളിപ്പിക്കുന്നത് ഇതെല്ലാം ശിഷ്യന്മാരാണ് ഒക്കെ നടത്തിക്കൊള്ളും. എല്ലാം കൊണ്ട് സുഭിക്ഷമാണെന്ന്
3: അല്ലാത്ത ജീവിതം
2: അന്ന്. അപ്പൊ ഞാൻ എന്റെ ജ്യേഷ്ഠനും എന്റെ ജ്യേഷ്ഠൻ പാട്ട് പഠിക്കാണ്. അത് അന്നത്തെ ഏറ്റവും വലിയ വിദ്വാനായ കണ്ണമംഗലം വേലുപ്പണിക്കർ സാറിന്റെ കൂടാണ് പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് വീട്ടിൽ വരും, വീട്ടിൽ വന്ന പഠിപ്പിക്കും. അപ്പൊ അദ്ദേഹം ഒരു ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ താമസിച്ച് അച്ഛൻ്റെ വലിയൊരു കൂട്ടുകാരനാണ്. അപ്പൊ ഞാനും കൂടെ കയറിയിരിക്കും. ചേട്ടനാണ് പ്രധാനമായിട്ട് പാട്ട് പഠിക്കുന്നതെങ്കിലും ഞാനിവിടെ കയറിയിരിക്കും. ചേട്ടൻ പാടുന്നതൊക്കെ ഞാനും അങ്ങ് പാടും. അപ്പൊ മൃദംഗം അവിടെ ഇങ്ങനെ ശിഷ്യന്മാരെല്ലാം, നമ്മുടെ ഒരു നടപ്പരയുണ്ട് അവിടെ വീടിന് തൊട്ടടുത്ത് തന്നെ. അത് വലിയൊരു ഹാളാണ്, അതിനകത്ത് ഒരു മുറി പ്രത്യേകമുണ്ട്. ആരെങ്കിലും സംഗീത വിദ്വാന്മാർ വന്നാൽ അവർക്ക് കിടക്കാനായിട്ട്. ബാക്കിയെല്ലാം ഈ ശിഷ്യന്മാരെല്ലാം ഈ തളത്തിലാണ്, വലിയ ഹാളിനടുത്താണ് കിടക്കുന്നത്. അവരുടെ കൂടെ നമ്മുടെ ഇരിപ്പും കിടപ്പുമല്ല. ഇവർ വെളുപ്പാൻ കാലത്ത് എണ്ണീച്ച് സാധകമുണ്ട് അവിടെ. അപ്പൊ അന്ന് ഈ ടൈം നോക്കാന് ഈ വാച്ചൊന്നും ഉള്ള കാലമല്ല. 7 വെളുപ്പിന് എണ്ണീച്ച് സാധകം ചെയ്യണമെന്നാണ് അന്നത്തെ വയ്പ്. ഗുരുനാഥനും പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ അങ്ങനെ വായിച്ചാൽ വളരെ നന്നായിട്ട് അവർക്ക് ചൊല്ലൊക്കെ വരും എന്നാണ്.
3: ആ നിശബ്ദമായ അന്തരീക്ഷത്തിൽ പഠിക്കുകയാണെങ്കിൽ
2: അത് 7 വെളുപ്പായെന്ന് നോക്കാൻ ഒരു ഒന്നുറങ്ങിച്ച് ചില ശിഷ്യന്മാരെ കിണ്ണിച്ച് നോക്കുമ്പോ ഒരു നക്ഷത്രം ഉണ്ട് ഉദിക്കുന്നത്, പെരുമണ്ണ് ഉദിക്കുക എന്ന് പറയുന്നത്. അത് ഉദിക്കുന്ന കറക്റ്റാണ് 7:30. അപ്പൊ അവരെണ്ണിച്ച സാധനം ഞങ്ങളൊക്കെ കിടന്നു ഉറങ്ങുക, അവരെണ്ണിച്ച സാധനം ഓരോരുത്തർ മാറി
3: സമയം
2: അറിയുന്നതാണ്. എവര് വായിച്ചൊക്കെ കേട്ട് കേട്ട് കേട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ സമയമുള്ളപ്പോഴൊക്കെ ഇതിങ്ങോട്ട് തട്ടിക്കൊണ്ടിരിക്കും. എനിക്കൊരു 5 വയസ്സ് മുതൽ ഞാനിതെല്ലിങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു 7 വയസ്സ് 8 വയസ്സായപ്പോഴത്തേക്ക് ആര് എന്ത് വായിക്കുന്നതും ഈ ഏത് പാട്ടിനും ഞാനങ്ങ് വായിക്കും. അതെനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ പാട്ട് ആരെങ്കിലും പഠിയാ എന്റെ കൂടെ പോയി. അപ്പൊ പാട്ടിനെ ചേർന്ന് വായിക്കുന്ന വലിയ ഈശ്വന്മാർ വിചാരിച്ചിട്ടും അതുപോലെ ചേർന്ന് വായിക്കാനൊക്കെ ഒക്കില്ല, എന്തോ ഒരു ഇതാണ്. അപ്പൊ തിരുവനന്തപുരത്തു നിന്ന് ഒരു ഒരു ബ്രാഹ്മണനാണ് നമ്മുടെ അച്ഛനെ കാണാൻ വന്നു. അന്നത്തെ കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച താമസിച്ചിട്ടേ ആരായാലും പോവുള്ളൂ. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹം ചുമ്മാ ഇരുന്ന് പാടി. അപ്പൊ ഞാൻ വായിച്ചു. വായിച്ചപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷം. അപ്പൊ ഇത് പറഞ്ഞെന്ന് അച്ഛൻ കേട്ടിത്. കേട്ടപ്പോഴ ഇവനൊരു വാസന ഉണ്ടല്ലോ, ഇനി അവന് കുറച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവൂല എന്ന് നിശ്ചയിച്ചു തോന്നുന്നു.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മാവേലിക്കര വേലുക്കുട്ടി നായരുടെ ശബ്ദം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: മൻ കി ബാത്,
6: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
5: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
5: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
5: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
5: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
6: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
9: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
10: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
9: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
10: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നമുക്ക് ചുറ്റും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിനായി 1076 എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കണമെന്ന് പരാതി പരിഹാര സെൽ അറിയിച്ചു. സാങ്കേതിക പരീക്ഷ കൺട്രോളർ നടത്തുന്ന ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് മെഴ്സി ചാൻസ് പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾക്ക് www.tekerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കരട് പട്ടിക പരിശോധിക്കാം. പേര് ഉൾപ്പെടുത്താൻ 5 ഓഗസ്റ്റ് വരെ അവസരമുണ്ട്. അന്തിമ പട്ടിക 19 ഓഗസ്റ്റിന് പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപയുമാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ നാളെ വരെ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഐച്ഛിക വിഷയമായി എടുത്ത് +2 പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലും ബന്ധപ്പെട്ട സ്റ്റേറ്റ് കൌൺസിലും അംഗീകരിച്ച GNM കോഴ്സ് പരീക്ഷ പാസ്സായിരിക്കണം. അപേക്ഷകർ അക്കാദമിക വിവരങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം. അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. സർവീസ് ക്വാട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി 49 വയസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-0361, 256-0362, 256-0363, 256-0364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
2: എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ July 25 മുതൽ August 26 വരെ MRC മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

0: യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
9: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
10: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
8: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
0: സമയം 8:30.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
12: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
13: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
14: രക്തബന്ധമുള്ളവരെല്ലാം മൃദുലമായി അയാളോട് പെരുമാറിയിട്ടുള്ളൂ. പരിചാരകന്മാരെല്ലാം വാക്കയും പൊത്തിയേ മുൻപിൽ നിന്നുള്ളൂ. നാട്ടുകാരും അയാളെ ബഹുമാനിക്കുന്നുവെന്ന് നടിച്ചു, നമ്പിടിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ഈ ബഹുമതികളെല്ലാം താൻ അർഹിക്കുന്നുവെന്ന മട്ടാണ് കാർത്തികേയന്. താൻ കൃഷ്ണൻ നമ്പിടിയുടെ മകനാണ്. കൃഷ്ണൻ നമ്പിടിയോ ധനികനും യോഗ്യനും. അമ്മ ഇടയ്ക്കിടയ്ക്ക് അയാളെ ഇത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ചെറുപ്പന്നേ കനത്തിൽ തന്നെയായി പെരുമാറ്റം. ഭൃത്യന്മാരോട് അയാൾ അയഞ്ഞു സംസാരിച്ചിട്ടില്ല. ആംഗ്യങ്ങൾ കൊണ്ട് കഴിയും, ആജ്ഞകൾ അധികവും. സേവക പരീക്ഷകൾ അഭിവാദ്യം ചെയ്താലും കണ്ടില്ലെന്ന് നടിച്ചു. വെറും പുഴുക്കൾ എന്ന മട്ടിൽ മനുഷ്യരെ നോക്കിക്കാണാൻ അയാൾ ശീലിച്ചു. ഒരു ചോദ്യം, കുളി. നിഷേധം. വൈകീട്ടേ. സമ്മതം. ഇത്തരം മൂളലുകളുടെ സ്വരഭേദം കൊണ്ട് ആജ്ഞകളും നിർദ്ദേശങ്ങളും നൽകുകയായിരുന്നു പതിവ്. എന്തു വിലപിടിപ്പുള്ള വാക്കുകൾ! അതിബുദ്ധിമാനോ അറുമന്ദനോ ആയിരുന്നില്ല കാർത്തികേയൻ, അധ്വാനശീലനായിരുന്നു. കൃഷ്ണൻ നമ്പിടിയുടെ മകൻ പിന്നിലായിക്കൂടുന്ന വാശിയാണ് അയാളെ അത്തരത്തിലാക്കിയത്. കിണഞ്ഞു പഠിച്ച് നല്ല മാർക്ക് വാങ്ങി. അധ്യാപകനും അയാളെ ശാസിക്കേണ്ടി വന്നിട്ടില്ല. ഒരു വികൃതിക്കും പോയിട്ടില്ല. കണ്ണട വെച്ച കുതിരയാണ്. ഉയർത്തിപ്പിടിച്ച ശിരസുമായി ക്ലാസ് മുറിയിലേക്ക് കടന്നു ചെന്നു. അതേവിധം മടങ്ങിപ്പോരുന്നു. കൂട്ടില്ല, കൊടുക്കലോ വാങ്ങലോ ഇല്ല. ഒരാവശ്യം പ്രമാണിച്ച് ഈ നിസ്സാരന്മാരുടെ ലോകത്തിലേക്ക് കടന്നുവരേണ്ടി വന്നു എന്ന മട്ടാണ്. ഈ ഭാവത്തിനും ക്ലാസ് കയറ്റം കിട്ടുന്നുണ്ടായിരുന്നു. അയാൾ മോരിൽ വീണ മുദിരമണിയായിരുന്നു, തുടമുള്ള മുദിരമണി. വിദ്യാർത്ഥികളും അയാളെ പുറന്തള്ളി. തുടുത്ത കവിളും മിന്നുന്ന മുടിയും ഉടച്ചിൽ തട്ടാത്ത ഉടുപ്പുമായി കയറി വരുന്ന അയാളെ നോക്കി വിദ്യാർത്ഥികൾ പുച്ഛിച്ചു. ഫൂ! 8-ാം തരത്തിൽ വെച്ച് കാർത്തികേയൻ ഒരു ഓമനപ്പേരും നേടി. കുഞ്ഞിരാമനാണ് അത് സമ്മാനിച്ചത്. അയാൾ വികൃതി കണ്ടപ്പന്മാരുടെ നേതാവാണ്. കുടുക്കിടാത്ത ഷർട്ടും പറിച്ചിട്ട തലമുടിയും ചുണ്ടത്തൊരു ചൂളം വിളിയുമായി സ്കൂളിന്റെ എല്ലാ ഭാഗത്തും കുഞ്ഞിരാമനെ കാണാം. കൂട്ടം കൂടി നിന്ന് തിമിർത്തിരുന്ന വിദ്യാർത്ഥികളുടെ നടുവിലൂടെ കാർത്തികേയൻ ശരം പോലെ കടന്നുപോയപ്പോൾ കുഞ്ഞിരാമൻ തിരിഞ്ഞു നോക്കി. ആരപ്പ, ദിവാനോ? ഒരു കൂട്ടച്ചിരി. പക്ഷെ കാർത്തികേയൻ തിരിഞ്ഞു നോക്കിയില്ല. പിള്ളേരുടെ കൂവലിനിടയ്ക്ക് കടന്നുപോകുന്ന ആനയെപ്പോലെ അയാൾ വെച്ചടിച്ചു. അന്ന് മുതൽക്ക് കാർത്തികേയന് ദിവാൻ പദവി ഉറച്ചു. തങ്ങളുടെയെല്ലാം ആശയത്തിന് രൂപം കിട്ടിയ പോലെ വിദ്യാർത്ഥികൾ സന്തോഷിച്ചു. അവരത് സ്വൽപ്പം കൂടി പരിഷ്കരിച്ച് ദിവാൻജി എന്നാക്കി സ്കൂളിലൊക്കെ പ്രചരിപ്പിച്ചു. പതുക്കെ കാർത്തികേയൻ എന്നു പേര് ഹാജർ പുസ്തകത്തിൽ മാത്രമായി. ദിവാൻജിയാകട്ടെ, ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. എന്തിന് ശ്രദ്ധിക്കുന്നു? നിസ്സാരന്മാരുടെ ലോകത്തിൽ എന്തെല്ലാം നടക്കും! ആ ശിരസ് ഉയർന്നു തന്നെ നിന്നു.
13: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
15: ജറൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स.
0: സമയം 8:35.
16: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
17: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
18: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
17: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: കടൽ പോലെ ആഴത്തിലുള്ള വിരഹം വരികളിൽ നിറച്ച ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം ദേവദൂതൻ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
4: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
5: പെട്ടാപ്പിളിൽ ഏജൻസീസ്.
6: ഇന്നീ പരിപാടിയിൽ സേതു ബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷാൻ എസ് ബി.
7: സേതു ബന്ധാസനം അഥവാ ബ്രിഡ്ജ് പോസ് പരിശീലന ക്രമം: ആദ്യം ഇരുകാലുകളും ചേർത്ത് വെച്ച് ഇരുകൈകളും ശരീരത്തിനോട് ചേർത്ത്

0: നീണ്ട് നിവർന്ന് കിടക്കുക. ഇങ്ങനെ നീണ്ട് നിവർന്ന് മലർന്നു കിടന്ന ശേഷം സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. 3 മുതൽ 5 തവണ ഇപ്രകാരം ശ്വസന പ്രക്രിയ നിലനിർത്തിയതിനു ശേഷം മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരുകാലുകളും മടക്കി പൃഷ്ഠത്തിനോടടുപ്പിച്ച് പാദങ്ങൾ 6 ഇഞ്ചകലത്തിൽ മുട്ടുകൾ മേലോട്ടാക്കി കുത്തിവെക്കുക. ഇപ്രകാരം കുത്തിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൃഷ്ഠഭാഗത്തിനോട് ചേർന്ന് തന്നെ കാലിന്റെ ഉപ്പുറ്റികൾ വരണം എന്നുള്ളതാണ്. ശേഷം ഇരുകൈകൾ കൊണ്ടും ഇരുകാലിന്റെ കുഴകളിൽ പിടിക്കുക. വളരെ ശക്തമായും ദൃഢതയോടുകൂടിയും ഇരുകാൽ കുഴകളിലും പിടിച്ച ശേഷം ദീർഘമായി ശ്വസിച്ചുകൊണ്ട് മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് ഉടലും അരക്കെട്ടും ചെറിയൊരു കുതിപ്പോടുകൂടി ആവുന്നത്ര മേലോട്ടുയർത്തുക. ഇപ്രകാരം 10 മുതൽ 15 സെക്കൻഡ് നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉടലും അരക്കെട്ടും താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്ന സമയം യാതാലൊരു കാരണവശാലും ശരീരത്തിന്റെ ഭാരം പൂർണമായും തലയുടെ ഭാഗത്തേക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. കൈയിന്റെ സപ്പോർട്ട് ഉള്ളതിനാൽ യാതാലൊരു കാരണവശാലും വീഴ്ന്നു പോകും എന്നുള്ള ഭയം ഉണ്ടാകേണ്ടതില്ല. സേതുബന്ധാസനം ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ: നടുവേദന മാറ്റുന്നതിനും അടിവയറിലെ അവയവങ്ങൾക്ക് ദൃഢത നൽകുന്നതിനും ശ്വാസകോശം, ഹൃദയം ഇവയ്ക്ക് നല്ല വ്യായാമം കിട്ടുന്നതിനും സേതുബന്ധാസനം വളരെ ഉത്തമമാണ്. ഇതോടൊപ്പം തോളെല്ലുകളുടെ ഉറപ്പിനും പേശികളുടെ ഉണർവിനും ഇത് വളരെ ഉത്തമമാണ്. ഇടുപ്പും അരക്കെട്ടും മേലോട്ടുയർത്തുന്നത് കൊണ്ട് തന്നെ സയാറ്റിക്ക പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കും നടുവേദന, IVDP അഥവാ ഡിസ്ക് ബൾജ് പോലുള്ള അവസ്ഥകൾക്കും ഇത് വളരെയധികം ഗുണകരമായതാണ്. സേതുബന്ധാസനം ഒഴിവാക്കേണ്ട അവസരങ്ങൾ: നട്ടെല്ലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾക്ക് ശേഷം, അതുപോലെ തന്നെ വാരിയെല്ലുകളുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ, ഹൃദ്രോഗങ്ങൾ. ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കഠിനമായ ഹൃദ്രോഗങ്ങളാണ്. അല്ലാത്ത അവസ്ഥകളിൽ സേതുബന്ധാസനം വളരെ ഗുണകരമാണെങ്കിലും കഠിനമായ ഹൃദ്രോഗമുള്ള അവസ്ഥകളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്.
1: സേതുബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാൻ SB.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
7: വല്യേട്ടൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിനൊക്കെ 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം നൽകി, സുദീപ് കുമാറും ചിത്രയും പാടിയ ഗാനമിതാ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാവുകയാണ്. വീണ്ടും ഒരുമിച്ച് കൂടാം നാളെ രാവിലെ 6-2 അറിയിപ്പുകൾക്ക് ശേഷം. ശുഭദിനാശംസകളോടെ പ്രീത.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
0: പോലീസ്?
4: മിസ് സീമ?
0: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
0: ഹായ്.
6: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
8: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. രണ്ടായിരത്തി 2001 മുതൽ 2010 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ. ആദ്യം ചതുരംഗം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ ഈണം നൽകി സൌമ്യയോടൊപ്പം പാടിയ ഗാനം, ഗാനരചന രാജീവ് ആലുങ്കൽ.

മുല്ലവള്ളിയും തേന്മാവും. ഈ ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഔസേപ്പച്ചനീണം നൽകി ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

മുരുകൻ കാട്ടാക്കടയുടെ വരികൾ എം ജി ശ്രീകുമാർ ഈണം നൽകി ചിത്രയോടൊപ്പം പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒരുനാൾ വരും. ഇനി ഫ്രാങ്കോ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: 2001 മുതൽ 2010 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ കേട്ടത്. ഗാനോപഹാരം വീണ്ടും നാളെ രാവിലെ 9:30. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. 15-ൽ താഴെ പ്രായക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. വിലക്ക് ഏർപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഫ്രാൻസ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മുറിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പുമുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട്

കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത് ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ എസ്ഐടി ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡിവൈഎസ്പിയുടെ നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചു. രണ്ടു ദിവസത്തേക്ക് നിശ്ചയിച്ച യോഗം ഒറ്റ ദിവസം ചേർന്നാണ് അവസാനിപ്പിച്ചത്. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ നാലുപേർ വിഷം കഴിച്ച് മരിച്ച സംഭവത്തിൽ നാലുപേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. അല്പസമയത്തിനകം ചേപ്പുംപാറ മാർത്തമറിയം പള്ളി പാരിഷ് ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: ഒരു വിനോദയാത്ര പോകാൻ കൊതിക്കാത്ത മനസ്സുണ്ടാവില്ല. കണ്ണിനും മനസ്സിനും അത്ഭുതത്തിന്റെ തിളക്കമേകി പ്രകൃതിയുടെ താളം പകർന്ന് കാത്തിരിക്കുന്ന സുന്ദരമായ ഭൂമിയിൽ കണ്ടാലും മടുക്കാത്ത, മനസ്സ് മറക്കാത്ത എന്തെല്ലാം മനോഹര കാഴ്ചകളുണ്ടാവും. ഓർമ്മയുടെ മയിൽപ്പീലിത്തുണ്ടായി അവ ഹൃദയത്തോട് ചേർത്തുവയ്ക്കാൻ നമുക്കും ഒരു യാത്ര പോയാലോ.
1: കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ചരിത്രത്തിന്റെ വിസ്മയശേഖരമൊരുക്കി രാജപ്രൌഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിനോദസഞ്ചാര വിജ്ഞാന കേന്ദ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരത്തിന്റെ സ്വന്തം മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം ഇത് സ്ഥാപിക്കപ്പെട്ടത് 1855. 1874 ഇതിന്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന്റെ അടിത്തറ പണിതു. 1866 മുതൽ 1872 വരെ മദ്രാസ് സർക്കാരിന്റെ ഗവർണറായിരുന്ന ചാൾസ് നേപ്പിയർ പ്രഭുവിന്റെ പേരിൽ പുതിയ കെട്ടിടം, അതായത് ഇന്ന് കാണുന്ന കെട്ടിടം, നാമകരണം ചെയ്തു. ഇതിന്റെ രൂപകൽപ്പന ചെയ്തത് റോബോട്ട് കിസോം എന്ന വാസ്തുവിദ്യാ വിദഗ്ധനാണ്. ഇതിന്റെ പണി തീർന്നത് 1880. മദ്രാസ് സർക്കാരാണ് ഇതിന്റെ പണി തീർത്തത്. ചൈനീസ്, മുഗൾ, കേരളീയ വാസ്തുശില്പകല എന്നിവയുടെ സംയുക്ത സങ്കര നിർമ്മിതിയാണ് ഈ മ്യൂസിയം കെട്ടിടം. നിർമ്മാണ ശൈലി കൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിനകത്ത് സ്വാഭാവികമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഈ മ്യൂസിയത്തിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ധാരാളം പൌരാണിക വസ്തുക്കളും വെങ്കല പ്രതിമകളും പുരാണ ആഭരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പുരാതന കാലത്തെ ഒരു വലിയ തേരും ആനക്കൊമ്പ് കൊണ്ടുള്ള കൊത്തുപണികളും ഇതിനകത്ത് കാണാം. ചരിത്രപരവും സമകാലികവുമായ ആഭരണങ്ങൾ, ക്ഷേത്രവണ്ടികൾ, 11 മുതൽ 18 വരെയുള്ള തടി കൊത്തുപണികൾ, ആനക്കൊമ്പ് കൊത്തുപണികൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്തോനേഷ്യ, ചൈന, സുമാത്ര, ജാവ, ബാലി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ ചുവരുകളിലും ഇടനാഴികളിലും അലങ്കരിച്ചിരിക്കുന്നു. 8 മുതൽ 18 വരെയുള്ള ദക്ഷിണേന്ത്യൻ വെങ്കലത്തിന്റെ പ്രസിദ്ധമായ ശേഖരം, ശിവൻ, വിഷ്ണു, പാർവതി, ലക്ഷ്മി എന്നിവരുടെ ശില്പശാസ്ത്ര വിധിപ്രകാരമുള്ള ശില്പങ്ങൾ, 1847 നിർമ്മിച്ച പുഷ്പക വിമാനം, പുരാണ കഥാപാത്രങ്ങൾ, ജാപ്പനീസ് നിഴൽ നാടകം എന്നിവ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുമുണ്ട്. മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും ഇതിഹാസങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന തുകൽ രൂപങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കൗതുകമുള്ള കാഴ്ചവസ്തുക്കളാണ്. മ്യൂസിയം വളപ്പിൽ തന്നെയാണ് ശ്രീചിത്ര ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രാജ രവിവർമ്മയുടെയും നിക്കോളാസ് റോറിച്ചിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുഗൾ തഞ്ചാവൂർ കാലത്തെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മ്യൂസിയം വളപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടം. ഈ മ്യൂസിയം വളപ്പിൽ എന്തൊക്കെ കാഴ്ചകളാണ് സന്ദർശകർക്കായി കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം. നേപ്പിയർ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗാലറിയുടെയും ശ്രീചിത്ര എൻക്ലേവിന്റെയും സൂപ്രണ്ട് PS മഞ്ജുള ദേവിയോട് സംസാരിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചറിയാം. മാഡം നമസ്കാരം.
3: നമസ്കാരം. ഇവിടെ കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒരുപാട് പ്രദർശന വസ്തുക്കളുണ്ട്. ആർട്ട് ഗാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വവിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുമുണ്ട്. കൂടാതെ ജാപ്പനീസ്, ചൈനീസ്, രാജസ്ഥാൻ, മുഗൾ പെയിന്റിങ്സ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വേറൊരു അട്രാക്ഷൻ ഉള്ളത് റഷ്യൻ ചിത്രകാരന്മാരായ നിക്കോളാസ് റോറിക്കിന്റെയും സെറ്റ്സലോവ് റോറിക്കിന്റെയും ചിത്രങ്ങളാണ്. ഇത്രയുമാണ് ആർട്ട് ഗാലറിയുടെ പ്രധാന പ്രദർശന വസ്തുക്കൾ.
2: മാം, ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും ഏതൊക്കെ സമയങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ?
3: ഇവിടുത്തെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാല് മുതിർന്നവർക്ക് 25 രൂപ, കുട്ടികൾക്ക് 10 രൂപ, 12 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളും അച്ഛനമ്മയും ചേർന്ന ഒരു ഫാമിലിക്ക് 60 രൂപ. കൂടാതെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രദർശന സമയം ചൊവ്വ മുതൽ ഞായർ വരെ, അതായത് തിങ്കൾ ഹോളിഡേ ആണ്, ചൊവ്വ മുതൽ ഞായർ വരെ 10 മുതൽ 5 വരെ ബ്രേക്ക് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ബുധനാഴ്ച കുറച്ച് സമയം വീക്കിലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നതല്ല. ഒരു മണി വരെ ആയിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് 11 മണിക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ പബ്ലിക് ഹോളിഡേയ്സിനും മ്യൂസിയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. 4 അവധി ദിവസങ്ങൾ മാത്രമാണ് ഒരു വർഷം കലണ്ടർ ഇയറിലുള്ളത്. 1 ജാനുവരി, 26 August 15 തിരുവോണം, മഹാനവമി, ഈ ദിവസങ്ങളിലൊഴികെയുള്ള എല്ലാ പബ്ലിക് ഹോളിഡേയ്സും മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
2: ഈ വേനലവധിക്കൊക്കെ ഒത്തിരി സന്ദർശകരുണ്ടായിരുന്നോ?
3: ഇപ്രാവശ്യത്തെ വേനലവധിക്ക് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് തിരക്ക് കൂടുതലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും കോവിഡ് കാലം കഴിഞ്ഞു വന്നുള്ള കാല അവധി ദിവസങ്ങളിലെല്ലാം സന്ദർശകരുടെ ബാഹുല്യം ഇവിടെ അനുഭവപ്പെടാറുണ്ട്.

0: 1993 നവംബർ 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീ ചിത്ര എൻക്ലേവ് പഴയ തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ശ്രീ ചിത്ര തിരുനാൾ വർമ്മ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന രാജകീയ രഥം, വാളുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, മെഡലുകൾ തുടങ്ങിയ വ്യക്തിഗത പുരാവസ്തുക്കളും ഉൾക്കൊള്ളുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അസ്തിത്വത്തിലുടനീളം ഭൂമിശാസ്ത്രപരവും സാമൂഹിക സാംസ്കാരികവുമായ പരിണാമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രശസ്ത കലാകാരന്മാർ വരച്ച 14 ചുവർ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം, തിരുവിതാംകൂറിന് അവർ നൽകിയ സംഭാവനകൾ എടുത്തുകാണിക്കും വിധമാണ് ഗ്യാലറിയിലെ പ്രദർശനം സജ്ജമാക്കിയിരിക്കുന്നത്. മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രഥം, അക്കാലത്തെ മെഡലുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, വാളുകൾ തുടങ്ങിയവയും രാജകുടുംബം ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. KCS പണിക്കർ ഗ്യാലറി 1944 മുതൽ 1953 വരെ മദ്രാസിൽ പ്രോഗ്രസീവ് പെയിന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയിലെ മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു KCS പണിക്കർ. 1954 ഇന്ത്യാ ഗവൺമെന്റ് അദ്ദേഹത്തെ രാജ്യത്തെ 9 പ്രമുഖ കലാകാരന്മാരിൽ ഒരാളായി നാമനിർദ്ദേശം ചെയ്തു. 1976 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് ആർട്ട് അക്കാദമിയുടെ പരമോന്നത പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ലളിതകലാ അക്കാദമിയുടെ ഫെല്ലോയും ലഭിച്ചു. 1957 ചെന്നൈയിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ പ്രിൻസിപ്പലായി. 1966 ചെന്നൈയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ചോളമണ്ഡലം കലാകാരന്മാരുടെ ഗ്രാമം തന്റെ വിദ്യാർത്ഥികളോടും കുറച്ച് കലാകാരന്മാരോടും ഒപ്പം രൂപീകരിച്ചു. KCS പണിക്കർ മദ്രാസ് കലാപ്രസ്ഥാനത്തിലെ പ്രമുഖരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. KCS പണിക്കരുടെ സ്മരണയ്ക്കായി മ്യൂസിയം വളപ്പിൽ 1979 KCS ആർട്ട് ഗാലറി സ്ഥാപിച്ചു. ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പണിക്കരുടെ ജീവിതയാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങൾ കാലഗണനാക്രമത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 40 വർഷത്തോളം നീണ്ടുനിന്ന പണിക്കരുടെ കലാജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 75 ചിത്രങ്ങളുടെയും 4 വെങ്കല ശില്പങ്ങളുടെയും ശ്രദ്ധേയമായ ശേഖരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
1: നേപ്പിയ മ്യൂസിയത്തിനടുത്തായി കൊത്തുപണികളാൽ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപമുണ്ട്. റേഡിയോ പാർക്ക് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ആധികാരികമായിട്ട് നമുക്ക് ഇവിടുത്തെ ഗൈഡ് ലെക്ചറിനോട് ചോദിച്ചറിയാം. സാറിന്റെ പേരെന്താണ്?
2: എന്റെ പേര് സുരേഷ് കുമാർ.
1: ഇവിടുത്തെ റേഡിയോ മണ്ഡപത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പറയാമോ?
2: അത് ബാൻഡ് സ്റ്റാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 1980 പൊതുജനങ്ങൾക്കായി ആ ബാൻഡ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ നേപ്പറി മ്യൂസിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ പണിയും നടക്കുകയും. ഇന്ന് നിങ്ങൾ പറയുന്ന റേഡിയോ സ്റ്റാൻഡ് അന്നൊരു ബാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു. അന്ന് നമ്മുടെ ഈ പോലീസ് സേനയുടെ അംഗങ്ങൾ, അന്ന് ഈ നമ്മുടെ ഈ എന്റർടൈൻമെന്റ് വേണ്ടി ജനങ്ങൾക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. റേഡിയോയോ അതുപോലെ തന്നെ ടിവിയോ മറ്റ് ഒരു സംവിധാനമൊന്നുമില്ല. ആ സമയത്ത് സിറ്റിയിലുള്ള ആളുകൾക്ക് വന്നിരുന്ന് കാണാനുള്ള ഒരു ബാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു അവർ. നമ്മുടെ പോലീസ് സേനയുടെ അംഗങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ഒന്ന് ബാൻഡ് പ്രോഗ്രാം നടത്തുമായിരുന്നു. അത് കാണാൻ വേണ്ടി ഇതിന് ചുറ്റും ആളുകൾ കൂടുമായിരുന്നു. അങ്ങനെ അത് ബാൻഡ് സ്റ്റാൻഡായി മാറിയെന്നാണ്. പിന്നെ അത് കാലാന്തരത്തിൽ ആ ബാൻഡ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം, ബാൻഡ് സ്റ്റാൻഡ് വേണ്ട, അത് പിന്നെ പോലീസ് സേന അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നും പിന്മാറി. അതിനുശേഷം പിന്നെ അത് ആളുകൾക്ക് കേൾക്കുന്ന റേഡിയോ, അപ്പോഴാണ് റേഡിയോയുടെ ഒരു കടന്നു വരവ് എന്ന് പറയുന്നത്. പിന്നെ അത് റേഡിയോ പാർക്കാക്കി മാറ്റുകയും.
1: ഈ റേഡിയോ പാർക്കിൽ പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണിയുടെയാണോ?
2: നമ്മുടെ ആകാശവാണിയുടെ പരിപാടിയാണ്. അനന്തപുരി FM തന്നെയാണ് ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് ഇപ്പോൾ റേഡിയോയുടെ പ്രോഗ്രാം കേൾക്കുന്നതിലേക്ക് വേണ്ടി പ്രധാന പ്രോഗ്രാമുകൾ ഉള്ളത്.

0: ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരം മൃഗശാല. അതുപോലെ മ്യൂസിയവും ബൊട്ടാണിക്കൽ ഗാർഡനും രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ്. 1830-1846 കാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് തിരുവനന്തപുരം മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. തന്റെ കുതിര വളർത്തൽ കേന്ദ്രത്തിൽ ആനകളടക്കം വൈവിധ്യമാർന്ന മൃഗങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ കുതിരാലയത്തിൽ അദ്ദേഹം ഒരു മൃഗശാല സ്ഥാപിക്കുകയും കടുവകൾ, പാന്തർ ചീറ്റകൾ, മാനുകൾ, കരടികൾ, ഒരു സിംഹം എന്നിവയെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കും അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ജനറൽ കല്ലനും വിട്ടുകൊടുത്തു. ഇത് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് കാരണമായി. 1855 തിരുവിതാംകൂർ മഹാരാജാവ് രക്ഷാധികാരിയും ജനറൽ കല്ലൻ പ്രസിഡന്റായും ഇളയരാജ വൈസ് പ്രസിഡന്റായും ശ്രീ അലൻ ബ്രൌൺ സെക്രട്ടറിയായും മ്യൂസിയം ഡയറക്ടറായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1857 സെപ്റ്റംബറിൽ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. എന്നാൽ മ്യൂസിയത്തിന് മാത്രമായി ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ 1859 ഒരു മൃഗശാലയും പാർക്കും ആരംഭിച്ചു. യഥാർത്ഥത്തിൽ മൃഗശാല നിർമ്മിച്ചത് സാധാരണ ഇരുമ്പ് തടിയുള്ള കൂടുകൾ ഉപയോഗിച്ചാണ്. ആ സമയം വിനോദ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് മൃഗശാല. എന്നാൽ ജനപ്പെരുപ്പം മൂലം വനത്തിന്റെയും വന്യജീവികളുടെയും നഷ്ടം വർദ്ധിച്ചതോടെ മൃഗശാലയുടെ ലക്ഷ്യം വിനോദത്തിൽ നിന്ന് സംരക്ഷണത്തിലേക്ക് മാറി. ഉയർന്ന മരങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മുളകൾ, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുടെ രാജകീയ രൂപം തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ മൃഗശാലകളിൽ ഒന്നെന്ന അപൂർവമായ പ്രത്യേകത നൽകുന്നു.
1: സൂവിന് മുൻപിൽ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ഇവിടെ നിന്നാണ് സൂവിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുത്തെ സ്റ്റാഫിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. റേഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
2: എന്റെ പേര് അനിൽകുമാർ, ഞാൻ ഇൻഫർമേഷൻ കൗണ്ടറിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ മ്യൂസിയം മൃഗശാലയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ

0: അനാക്കൊണ്ട, വൈറ്റ് ടൈഗർ, പിന്നെ കരടി, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇനിയിപ്പം പുതിയ കുറച്ച് മൃഗങ്ങളോടെ വരുന്നുണ്ട്. തിരുപ്പതി സൂവിൽ നിന്ന് രണ്ട് സിംഹം, വൈറ്റ് പീക്കോക്ക്, പിന്നെ കാട്ടുപക്ഷികൾ, ഇതിനൊക്കെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് അടുത്ത് ഉടൻ തന്നെ ഒരു 10-15 ദിവസത്തിനകത്ത് തന്നെ ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹൈലൈറ്റ് ആകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
0: എനിക്ക് വേണ്ടപ്പെട്ട ഒരു സംഗീത സംവിധാനം ജി ദേവരാമ മാഷാണ്. ദേവരാമ മാഷനെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ടാണ് എനിക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാനുള്ളത്.

0: സഞ്ചാരി, ഇനി 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
1: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
2: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
2: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
3: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ഒരു 2000

0: രൂപ തന്നാ ഇപ്പൊ പുതിയ ഗ്ലാസ് വാങ്ങിക്കാം. എം ആർ ടി മെറ്റൽ മാർട്ടിനോ ശ്രീ എം ആർ ടി മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ എം ആർ ടി ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട്.
1: ഈ ഓഫർ ജൂലൈ 24 വരെ മാത്രം. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പ

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 13,230 രൂപ നിരക്കിലും പവന് 1,360 രൂപ കുറഞ്ഞ് 1,05,840 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: സഞ്ചാരി തുടർന്ന് കേൾക്കാം.
5: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. 1964 സ്ഥാപിതമായ ഈ മ്യൂസിയം ജീവശാസ്ത്ര സംബന്ധമായ പ്രദർശന വസ്തുക്കളാൽ സമ്പന്നമായി. ഇന്ത്യയിലെ മറ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ വളരെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഈ മ്യൂസിയം. വന്യജീവികളുടെയും അവയുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തും വിധത്തിൽ ജീവികളെ സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്നതും മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതും വളരെ വിജ്ഞാനദായകവും കൗതുകകരവുമാണ്. സൂക്ഷ്മജീവികൾ മുതൽ തിമിംഗലങ്ങൾ വരെ എല്ലാ വിഭാഗം ജീവികളെയും കുറിച്ച് അറിവ് നൽകുന്ന വിധത്തിൽ ഇവിടെ പ്രദർശനമൊരുക്കിയിരിക്കുന്നു. തിരുവിതാംകൂറിലെ പക്ഷികളെക്കുറിച്ച് പഠിക്കുവാൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി ശേഖരിച്ച പക്ഷികളുടെ ഒരു വലിയ ശേഖരം ഇവിടെ സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളായ തണ്ടപ്പുലയ, കാണിക്കാർ, മലമ്പണ്ടാരം, മുതുവാൻ, മന്നൻ, ചോലനായ്ക്കൻ എന്നിവരുടെ മാതൃകകൾ വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ഒരു പഴയ നാലുകെട്ടിന്റെ മാതൃക, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്ത്രീ പുരുഷ വസ്ത്രധാരണ രീതി എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. രണ്ട് നിലകളുള്ള ഈ മ്യൂസിയത്തിന്റെ കെട്ടിടം പഴയ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളുടെ സമ്പന്നമായ ശേഖരം ഉൾക്കൊള്ളുന്നു.

0: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് സൂപ്രണ്ട് വിജയലക്ഷ്മി പറഞ്ഞു തരും.
1: എന്റെ പേര് വിജയലക്ഷ്മി, ഞാൻ ഇവിടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തില് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെയുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെയും അനിമൽസിന്റെയൊക്കെ ടാക്സിഡേമി ചെയ്തിട്ടുള്ള മോഡൽസും ഒറിജിനൽ സ്കിൻ ഉള്ള സ്പെസിമെൻസും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോസിൽ ഉണ്ട്, ഒരു 20 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫോസിൽ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സൂല് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് റൈനോസ് ഉണ്ട്, അതിന്റെ സ്കിന്ന് ഒറിജിനൽ ആയിട്ട് ടാക്സിഡേമി ചെയ്ത ഒരു മോഡല് എൻട്രൻസ് ഗാലറിയിലുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കെൽറ്റൽ ഗാലറിയിൽ രാജക്കാ മാംഗലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത രണ്ട് ഭീമൻ താടിയല്ലാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ തിമിംഗലമായ ഫിൻവെയിലിന്റെ തിമിംഗലത്തിന്റെ താടിയല്ലാണ്. പിന്നെ ഒരു ഏഷ്യൻ എലിഫന്റിന്റെ ഒരു ആർട്ടിക്കുലേറ്റഡ് സ്കെലിറ്റൺ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഡയറക്ടർ ആയിരുന്ന എച്ച് എസ് ഫെർഗൂസൺ 1888 കാലം തൊട്ട് തുടങ്ങി അതിന്റെ മുമ്പേ ഉള്ള കളക്ഷൻസ് അടങ്ങിയ ബേർഡ്സിന്റെ ഒരു 503 പരം ബേർഡ്സിന്റെ സ്പെസിമെൻ കളക്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വിവിധ ഇനം സസ്തനികളുടെ ഒറിജിനൽ സ്കിന്ന് ടാക്സിഡെർമി ചെയ്ത കളക്ഷൻസ് ഉണ്ട്. അത് ഇന്ത്യൻ, ആഫ്രിക്കൻ, അമേരിക്കൻ ഇന്ന് ഈ മൂന്ന് സോണിലായിട്ട് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഉള്ള മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് കുറെ ഗ്ലാസ് മോഡൽസ് ഉണ്ട്, നട്ടലില്ലാത്ത ജീവികളുടെ മാതൃകകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ് ഗാലറി ഉണ്ട്, ജന്തുക്കളുടെ സവിശേഷതകൾ കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ജിയോളജി ഗാലറിയും എക്കണോമിക് ബോട്ടണി ഗാലറിയാണ്. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ, ഫാമിലിക്ക് 50 രൂപയാണ്.
0: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
1: എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒരു പുഷ്പം മാത്രം.
0: താങ്ക് യു മാം.

0: ശ്രോതാക്കളെ, നമ്മളിപ്പോ നിൽക്കുന്നത് 3D തിയേറ്ററിന്റെ മുന്നിലാണ്. ഇവിടുത്തെ സ്റ്റാഫിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് ഹിരൺ.
0: ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് പറയാവോ? ഇവിടുത്തെ സമയവും ടിക്കറ്റിന്റെ നിരക്കും.
1: രാവിലെ 11 മണിയോടെ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. ചൊവ്വ മുതൽ വെള്ളി വരെയാണെങ്കിൽ 11 മണിയോട്ട് 6 മണി വരെ. 11 മണിക്ക് തുടങ്ങിയാൽ 11:30 തീരും. ഓരോ അരമണിക്കൂറാണ് ഷോ. പിന്നെ അടുത്ത ഷോ 11:30 15 മിനിറ്റ് ബ്രേക്ക് ആയിരിക്കും. പിന്നെ അതിന്റെ ടിക്കറ്റ് എന്നാൽ അഡൽട്ട് 30, ചിൽഡ്രൻ 20. ഇതാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ ശനി ഞായർ പിന്നെ പബ്ലിക് ഹോളിഡേസ് ആണെങ്കിൽ രാവിലെ 10 മണി മുതൽ 8 മണി വരെ ഉണ്ടാവും. 8 മണിക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷോ 7:30. ഈ 6 മണിക്ക് എന്ന് പറയുന്നത് 5:30 ലാസ്റ്റ് ഷോ.
0: ഇവിടുത്തെ ഹൈലൈറ്റ് ഒക്കെ എന്താണ്, വിശദമായിട്ട് ഒന്ന് പറയാമോ?
1: ഇവിടെ ഇപ്പൊ നമ്മള് റൺ ചെയ്യിക്കുന്നത് ഡൈനോസറിന്റെ ഷോ ആണ്. അതൊരു 1.5 മണിക്കൂർ ഷോ ആണ്. കുട്ടി ഇത് എങ്ങനെയാണ് ഭൂമി നശിച്ചു പോയത്, എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ ഫോസിലുണ്ട് എന്നൊക്കെ കാണിക്കാൻ ജസ്റ്റ് ഒരു ഡോക്യുമെന്ററി ആണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്ക് അത് പണ്ട് പഠിച്ചിരുന്ന ഒരു ഓർമ്മ വരും അവർക്ക്. അത്രയേ ഉള്ളൂ.
0: നല്ല തിരക്കുണ്ടോ ഇവിടെ?
1: നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഓൾറെഡി ഓരോ ഷോ ഓരോ 1.5 മണിക്കൂർ മുന്നേ ഫുള്ളായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഷോ എല്ലാം ഫുള്ളായി, സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്.

0: ചില അവസരങ്ങളിലെങ്കിലും നമ്മളൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറില്ലേ? മ്യൂസിയം വളപ്പിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പൊ എവിടെയായിരിക്കും? കുട്ടികളുടെ പ്രിയപ്പെട്ട ചിൽഡ്രൻസ് പാർക്ക്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. മോളുടെ പേരെന്താ?
1: എന്റെ പേര് എൽസ.
0: എൽസ എത്രാം ക്ലാസ്സിലാ?
1: ഞാൻ ഇനി ഒന്നില്ല.
0: ഓ, ഇനി ഒന്നിലായി. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കളികൾ കളിച്ചു?
1: ഇവിടെ വന്നിട്ട് ചില ചില കൊറേ കളികളൊക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ചില കൊറേ സംഭവങ്ങളൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്.
0: ഊഞ്ഞാലൊക്കെ ആടിയോ?
1: ആ.
0: കൂടെ ഉള്ളത് ആരാ?
1: കൂടെ എന്റെ അമ്മയും ചേച്ചിയും ഉണ്ട്.
0: ചേച്ചിയുടെ പേരെന്താ?
2: നിയ.
0: മോള് എത്രാം ക്ലാസ്സിലാ?
2: ഇനി അഞ്ചില്.
0: എവിടെ നിന്നാണ് വരുന്നത്?
2: കടിഞ്ഞാംകുളത്ത്.
0: ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ?
2: ഓ, എല്ലാ വെക്കേഷനും വരാറുണ്ട്.
0: എല്ലാ വെക്കേഷനും വരാറുണ്ട്. ഇഷ്ടമാണ് ഇവിടെ?
2: ഓ, ഇഷ്ടമാണ്.
0: മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്തുവാ? സൂ ആണോ, ചിൽഡ്രൻസ് പാർക്ക് ആണോ, ഏതാ?
2: സൂ.
0: സൂ. മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം. പവിഴമഴ. പാട്ട് പാടാറുണ്ടോ?
2: അത് പാടുമായിരിക്കും.
0: എന്നാ ഒരു പാട്ട്
1: പാടിയേ.
0: മെടുക്കി. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ?
1: ഇത് എന്റെ മിസ്.
0: മിസ്സിന്റെ പേരെന്താ?
1: അഡോണി മിസ്സും ശ്യാമ മിസ്സും.
0: മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
1: എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഗൗരിജി.
0: സന്തോഷം പരിചയപ്പെട്ടതിൽ. പാട്ട് വെച്ചാരാട്ടോ.

0: മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള അക്വോറിയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. സാറിന്റെ പേരെന്താണ്?
1: എന്റെ പേര് സ്വാതി എം ജി എന്നാണ്. ഞാൻ ഇവിടെ ആനിമൽ കീപ്പറായിട്ട് 5 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ അക്വേറിയത്തിൽ ഡ്യൂട്ടി നോക്കുന്നു.
0: ഇവിടുത്തെ പ്രവേശന നിരക്ക്?
1: പ്രവേശന നിരക്ക് അഡൽസിന് വന്നിട്ട് 20 rupees എടുക്കുന്നുണ്ട്. പിന്നെ ചൈൽഡിന് 10 rupees ആണ്. പിന്നെ ഫാമിലി ടിക്കറ്റ് ഉണ്ട്. ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾക്ക് 50 രൂപ ടിക്കറ്റ് നിരക്കാണ്. പിന്നെ സൺഡേ കുട്ടികൾക്ക് ഫ്രീ ആണ്.
0: ഇവിടെ എന്തൊക്കെ ഫിഷ് ഉണ്ട്?
1: സീയിലുള്ള ഫിഷ് വരുന്നുണ്ട്. പിന്നെ അക്വേറിയം ഫിഷ് വരുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഫിഷ്. അത് പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ബേസിലാണ് ഒരു നമുക്കതിൽ കെയറിംഗ് മാത്രമേ ഉള്ളൂ.
0: ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്?
1: രാവിലെ 10 മണി മുതൽ നൈറ്റ് 8 മണി വരെയാണ്. രണ്ട് ഡ്യൂട്ടിക്കാർ, രണ്ട് ഷിഫ്റ്റായിട്ട് വരും ഗാർഡുകൾ. കീപ്പർ രാവിലെ 9:30 വന്ന് 5 മണിയാകുമ്പോൾ പോകും.
0: ഓക്കെ, വളരെ നന്ദി.
1: താങ്ക് യു.

0: നിരവധി ആൾക്കാരാണ് അക്വേറിയം കാണാൻ വേണ്ടിട്ട് വരുന്നത്. ഇറങ്ങി വരുന്ന കുറെ പേരുണ്ട്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. പേരെന്താണ്?
1: ദേവിക.
0: ദേവിക എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ആണ്.
0: കൂടെ വന്ന ആളുടെ പേരെന്താ?
2: ഷബ്ന.
0: ഷബ്ന എന്ത് ചെയ്യുന്നു?
2: ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ്.
0: ഏത് കോളേജാ?
2: LBS.
0: അപ്പൊ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടിട്ട് വന്നതായിരിക്കും.
1: എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വന്നതാണ്.
0: കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ?
1: നല്ല രസമുണ്ട്, കുറെ വെറൈറ്റി ഫിഷസ് ഒക്കെ കാണാൻ പറ്റി.
0: എവിടെയാണ് സ്ഥലം?
1: ഞാൻ ശരിക്കും കോട്ടയാണ്.
2: കോട്ടയം. ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്.
0: ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ?
1: ആ, ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ട്.
0: അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടും കൂടെ ഞങ്ങൾ കേൾപ്പിച്ചു തരും. ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
1: തേൻമൊഴി തിരുച്ചിത്തിരമ്പലത്തെ പാട്ട്.
0: രണ്ടുപേരിൽ പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല.
0: ഓക്കെ, ശരി. പരിചയപ്പെട്ടതിൽ സന്തോഷം.
1: താങ്ക് യു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കാതുകളിൽ എത്തിച്ച വിശേഷങ്ങൾ വളരെ ചെറുതാണെന്നറിയാം. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. വാക്കുകൾ കൊണ്ട് അത്രയും വിവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു യാത്ര പോയതിന്റെ ചെറിയൊരു രസം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
1: പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര പോകാൻ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ഇനി യാത്ര പോകാൻ പറ്റാത്തവർ ഒട്ടും സങ്കടപ്പെടുകയും വേണ്ട. പൂക്കളെയും പുഴകളെയും കണ്ട്, മഞ്ഞും മഴയും കൊണ്ട്, കുന്തും മലയും കടന്ന് നമ്മൾ ഇനി എത്ര യാത്രകൾ പോകാനിരിക്കുന്നു. സങ്കല്പങ്ങളുടെ ചിറകിലേറി നിങ്ങൾക്കും കൂടെ വരാം. കാത്തിരിക്കൂ. ടീം സഞ്ചാരി: സുരേഷ് കുമാർ, സെവിൽ ജിഹാൻ, കവിത അജിത്, അനീഷ് പി നായർ, മിനി അജു.

0: സഞ്ചാരി അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
1: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
2: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
2: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
3: 82 സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നാടോടി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ONV യുടെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവിയെ തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയ്ക്കുമൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലഹരിയുടെ സംസ്കാരം നടത്തി. മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിലായിരുന്നു കബറടക്കം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കൊളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 ഗ്രാമിലധികം MDMA മൂന്ന് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്നിയന്നൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നോലിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. കാനന്നൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിലൊരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹിക സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. കബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. സ്വർണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്, രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തുപറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
8: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
9: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
10: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണനും സുജാതയും പാടിയത് ചിത്രം റോക്ക് ആൻഡ് റോൾ. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. നജീം അർഷാദും അഭിരാമി അജയും പാടിയത് ചിത്രം ഡയമണ്ട് നെക്ലസ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ചലച്ചിത്ര ഗാനങ്ങളുടെ അടുത്ത ഗാനം പി കെ ഗോപിയുടെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം. ജി വേണുഗോപാലും രാധിക തിലകം പാടിയത് ചിത്രം ഒറ്റയാൽ പട്ടാളം.

ബിജുബാലന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത് ചിത്രം അറബിക്കഥ. ഈ ഗാനത്തിന്റെ രചന അനിൽ പനച്ചൂരാൻ.

0: जरूर सुनिए शाम 4 बजे पिटारा। इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स।
1: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ഗ്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
2: ഈ ഓഫർ ജൂലൈ 24 വരെ മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ആദ്യ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത് ചിത്രം നരസിംഹ മന്നാടിയാർ. രചന സത്യവേദു, സംഗീതം എസ് പി വെങ്കടേഷ്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: സ്വന്തം സംഗീതത്തിൽ ഹിഷാം അബ്ദുൾ വഹാബ് പാടിയത് ചിത്രം ദി ഗേൾ ഫ്രണ്ട്. ഗാനരചന രാഗേന്ദു മൌലി.

തിരയ്പൂക്കളിൻ്റെ അടുത്ത ഗാനം കാർത്തിക് നേതയുടെ രചന, സാം സി എസിൻ്റെ സംഗീതം, കപിൽ കപിലൻ പാടിയത് ചിത്രം ഏയ്സ്.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: എസ് എ രാജ്കുമാറിന്റെ സംഗീതത്തിൽ ഉണ്ണിമേനോനും സുജാതയും സംഘവും പാടിയത് ചിത്രം ആനന്ദം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസും ഉമാരമണനും പാടിയത് ചിത്രം തെണ്ട്രലേ എന്നൈത്തോട്.

0: തിരയിപ്പുകൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് ആശംസ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണബോധവും എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ സ്വാഗതം ചെയ്തു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം കണ്ടെത്തി. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. LDFിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മന്ത്രി K മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്നും ശാന്തിയും സമാധാനവും ലക്ഷ്യമിടുന്ന ഗുരുദേവ സൂക്തങ്ങൾ എന്നും പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 4 ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഊബർ ആപ്പിനെതിരെ ഡ്രൈവർമാർ സമരം തുടരുകയാണ്. ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും വീണ്ടും കാട്ടാന ഭീതിയിൽ. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, നവമാതുരിയിലേക്ക് സ്വാഗതം. ആദ്യഗാനം കെ എസ് ഹരിശങ്കർ പാടിയത് ചിത്രം പാതിരാത്രി. ഈ ഗാനത്തിന്റെ രചന അൻവർ അലി, സംഗീതം ജേക്സ് ബിജോയ്.

0: കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി

0: കൈക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിയേക്കാവിള കൊല്ലം.
1: എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ജിതിൻ രാജും സംഗമം പാടിയത് ചിത്രം മേരി ആവാസ് സുനോ. ഗാനത്തിന്റെ വരികൾ ഹരിനാരായണൻ.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
7: നവമാതിരി തുടരുന്നു. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സാം സി എസ് സംഗീതം നൽകി കാർത്തികും ശ്വേതയും പാടിയ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പകലും പാതിരാവും ഈ ചിത്രത്തിനിടെ വിജയ് യേശുദാസും സംഘവും പാടിയത്. ഗാനരചന സുജേഷ് ഹരി, സംഗീതം സ്റ്റീഫൻ ദേവസി.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

നവമാതിരി തുടരുന്നു. പി എം മുന്നയുടെ സംഗീതത്തിൽ സിതാരയും സൂരജ് സന്തോഷും പാടിയത് ചിത്രം റോയ്. ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ.

0: എന്താണ് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു.
1: ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ എന്റെ തൈറോയ്ഡ് ഹോർമോൺ കുറവാണ്, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതോ ഇതൊരു അപകടകരമായ അസുഖമാണോ? ഇതിന് ചികിത്സയുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ട്. അപ്പം എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നുമെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയുണ്ടല്ലോ, അത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾ നാശം സംഭവിക്കുകയും തുടർന്ന് ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, തൈറോയ്ഡ് നമ്മുടെ കഴുത്തിൽ കാണുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പുള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പം ഇതിൽ നിന്നും പലതരം ഹോർമോണുകൾ T4, T3 എന്നൊക്കെ പേരുള്ള കുറച്ച് ഹോർമോണുകൾ വരുന്നുണ്ട്. ഈ ഹോർമോണുകൾ നമ്മുടെ പല അവയവങ്ങളുടെയും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. നമുക്ക് എനർജി തരുന്നതിനാവട്ടെ, നമ്മുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് നോർമലായിട്ട് നിർത്താൻ, നമ്മുടെ മെമ്മറി നോർമലാക്കാൻ, അതുപോലെ പല പല അവയവങ്ങൾക്കും ഈ ഹോർമോണുകൾ അത്യാവശ്യമാണ്. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ബാധിച്ച ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കോശങ്ങൾ നശിക്കുന്തോറും തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരികയും ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയ്ഡിന്റെ പ്രവർത്തന കുറവുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ T4, T3 അളവിൽ കുറവ് വരുന്നു. അങ്ങനെയാണ് നമുക്ക് സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരാനുള്ള കാരണം? പല കാരണങ്ങൾ കാരണം ഇത് വരാം. അപ്പൊ രോഗി ചിലപ്പോൾ ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എന്റെ ഭക്ഷണ ക്രമീകരണം തെറ്റായിട്ടാണോ, എന്തുകൊണ്ടാണ് ഈ രോഗം എനിക്ക് വന്നതെന്നുള്ളത്? ഇതിനുവേണ്ടി പല കാരണങ്ങളും പറയാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ഇപ്പം നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കൂടാതെ സ്ത്രീകളിൽ ഇതിന്റെ റിസ്ക് ആണുങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. അതുകൂടാതെ അയഡിൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ, സെലീനിയം എന്നുള്ള എലമെന്റിന്റെ കുറവുള്ളവർ, സ്ട്രെസ്, പുകവലി എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഇതിന് കാരണമാകാം. അതുപോലെ ചില പ്രത്യേക അവസ്ഥകൾ, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം എന്നിങ്ങനെയുള്ള കുട്ടികളിലൊക്കെ കാണുന്ന ചില അസുഖങ്ങളിലും ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാണാം. അപ്പം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ രോഗ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗമുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുള്ളതിന് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വന്ന് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അതായത് നമുക്ക് നല്ലപോലെ തളർച്ച ഉണ്ടാകാം, ഉറക്ക കൂടുതൽ വരാം, മലം പോകാനുള്ള പ്രയാസം, കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരാം, ചെറിയ ഭാരം കൂടുന്ന അവസ്ഥ ഉണ്ടാവാം, തൊലിയൊക്കെ ഡ്രൈ ആവാം, മുടി ഒഴിച്ചിൽ വരാം, ഇതുകൂടാതെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. ചിലര് പറയും എനിക്ക് ഒട്ടും ഓർമ്മ നിൽക്കുന്നില്ല, ഇതൊക്കെ ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് തന്നെയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെയും ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ തരത്തിലാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ളത്? അതായത് ഇതിന്റെ 2 സ്റ്റേജാണുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗോയിട്രസ് സ്റ്റേജ് ആണ്. അതായത് തൈറോയിഡ് ഗ്രന്ഥിയിലെ വീക്കം ഉള്ള ഒരു അവസ്ഥയാണ് ഈ ഗോയിട്രസ് സ്റ്റേജ്. ഇത് കഴിഞ്ഞ് 2-ാമത്തെ സ്റ്റേജ്, അതായത്

ഹൈപ്പോഫിക് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് വരുന്നത്. ആ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കഴുത്തിൽ മുഴയൊന്നും കാണാൻ സാധ്യതയില്ല. നമ്മൾ എപ്പോഴാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? ഹൈപ്പോ തൈറോയിഡിസം ഉള്ള 90% ആൾക്കാരിലും ഇതിന്റെ കാരണം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ 90% ആൾക്കാരിലും ഇതാണെന്ന് നമുക്കറിയാം. എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്നത് TSH എന്നുള്ള ഹോർമോണാണ്. TSH എന്ന് പറയുന്നത് തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. തൈറോയിഡിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോണാണ് T3 T4. TSH കൂടുകയും T4 നോർമലായിട്ടോ കുറവായിട്ടോ വരുന്ന അസുഖത്തിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോ തൈറോയിഡിസം ആയിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു രോഗിക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ആന്റി TPO. ഈ ആന്റി TPO ടെസ്റ്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്ന്, ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ആയിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ അവർക്ക് ആന്റി TPO നമുക്ക് ചെയ്തു നോക്കാം, എന്താണ് ഈ രോഗ കാരണം എന്നറിയാൻ വേണ്ടി. ഇതല്ലാതെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് ശേഷം തൈറോയിഡിന് സംബന്ധിച്ച് അസുഖങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് നമ്മൾ ആന്റി TPO ചെയ്യാറുണ്ട്. ഇതുകൂടാതെ വേറെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ Type 1 diabetes ഒക്കെ ഉള്ള കുട്ടികൾക്ക്, അതുപോലെ ചില അഡിസൻസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്, അവരിലും ഈ ആന്റി TPO ചെയ്യാറുണ്ട്. ഇത് പോരാതെ ഗർഭം ധരിക്കാൻ പ്രയാസം ഉള്ളവര്, റിക്കറന്റ് ആയിട്ട് അബോർഷൻസ് വരുന്നവര്, ഇവരിലൊക്കെ ഈ ആന്റി TPO ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ആന്റി TPO പോസിറ്റീവ് ആണെന്നുള്ള ഇതിനു വേണ്ടി അല്ല നമ്മൾ ചികിത്സ നൽകുന്നത്. ഈ ആന്റി TPO പോസിറ്റീവ് ഉള്ളവർക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറയാം. പക്ഷേ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവ് വരികയാണെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ ആന്റി TPO ചെയ്ത് അത് പോസിറ്റീവ് ആണ്, പക്ഷെ നിങ്ങളുടെ TSH, T4, T3 തുടങ്ങിയ ഹോർമോൺസ് നോർമൽ ആണെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അതായത് ആന്റി TPO നോർമൽ ആവാൻ വേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അൾട്രാസൗണ്ട് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരു വ്യക്തി എപ്പോഴാണ് കഴുത്തിന്റെ അൾട്രാസൗണ്ട് എടുക്കേണ്ടത്? കഴുത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീക്കം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്തു നോക്കാം. ഇതൊരിക്കലും രോഗനിർണയത്തിന് വേണ്ടിയല്ല. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരിക്കലും നമുക്ക് ഒരു അൾട്രാസൗണ്ടിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും നൊഡ്യൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് വഴി തിരിച്ചറിയാൻ കഴിയും. ഇനി ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ്, ചികിത്സ എന്താണ്? ആന്റി TPO ഉണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് പ്രവർത്തനക്കുറവ്, TSH കൂടുന്ന അവസ്ഥ, അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ തൈറോക്സിൻ എടുക്കേണ്ടത്. അപ്പം തൈറോക്സിൻ തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഈ രോഗലക്ഷണങ്ങളുമായിട്ട് രോഗി വരുമ്പോൾ TSH നോക്കും, TSH കൂടുകയാണെങ്കിൽ മരുന്ന് കഴിക്കും. മരുന്നിന്റെ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത്, ചിലർ കണ്ടിട്ടില്ലേ 100 μg ആണ് കഴിക്കുക, ചിലർ 25 വേണ്ടി വരുള്ളൂ. ഇത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ തൈറോയിഡിന് ബാക്കി എത്ര പ്രവർത്തനമുണ്ട്. ചിലർക്ക് ഒട്ടുമേ പ്രവർത്തിക്കാത്ത തൈറോയിഡ് ആയിരിക്കും, അവർക്ക് ചിലപ്പം 100 or 125 μg തൈറോക്സിൻ ആവശ്യമായിട്ട് വരാം. പക്ഷെ കുറച്ച് പ്രവർത്തനം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ 25 or 50 μg ഗുളിക മതിയാവും. അവരുടെ TSH അളവ് വെച്ചിട്ടും തൈറോയിഡിന്റെ പ്രവർത്തനം എത്രത്തോളം ബാക്കിയുണ്ടെന്നും വെച്ചാണ് നമ്മൾ മരുന്നിന്റെ ഡോസ് തീരുമാനിക്കുന്നത്. നമ്മൾ തൈറോക്സിൻ എടുക്കുമ്പോൾ എപ്പോഴും രാവിലെ വെറും വയറ്റിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടണം. പറ്റുവാണെങ്കിൽ ഒരു 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഭക്ഷണം എന്തെങ്കിലും, അതായത് പാലോ ചായയോ അല്ലെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനും ചിലപ്പോൾ ഡോസ് നമുക്ക് കൂട്ടേണ്ടി വരേണ്ട ഒരു ആവശ്യവും വരാം. അപ്പൊ എപ്പോഴും മരുന്ന് വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗുളിക എടുക്കുന്നുണ്ട്, അത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷനെ ബാധിക്കുന്നതാണെങ്കിൽ അത് നിർത്തുകയോ അല്ലെങ്കിൽ അതിന്റെ സമയം മാറ്റി കഴിക്കുകയോ ചെയ്യേണ്ടതും ആവശ്യമാണ്. പിന്നെ കൃത്യമായി കഴിക്കുക, ഒരു ദിവസം പോലും മുടങ്ങാതെ സ്ഥിരമായിട്ട് കഴിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. തൈറോക്സിൻ കൃത്യമായി കഴിച്ചാൽ മാത്രമേ നമുക്ക് TSH നോർമൽ ആക്കാനും അതുവഴി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം സ്ഥിരമായിട്ട് കഴിക്കുക, രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്? ഒരിക്കലും ആന്റി TPO വെച്ചല്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്, TSH വെച്ചാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. TSH ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ ചെയ്തു നോക്കണം. TSH നോർമലായിട്ട് നിർത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി TPO എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ ചെയ്തതിനു ശേഷം പിന്നീട് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം ഇത് ഒരു സൂചന മാത്രമാണ്, നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടെന്നുള്ളൊരു സൂചന. അത് നോർമൽ ആവില്ല. നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും ഈ ആന്റിബോഡി നോർമലാക്കാൻ വേണ്ടിയല്ല, ഇത് അസുഖം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെങ്കിലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അസുഖമല്ല. മരുന്ന് കഴിക്കുന്നതോടുകൂടി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ TSH നോർമലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ആന്റി TPO എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചെയ്യുന്നതിലും കാര്യമില്ല.

എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് മുതഞ്ഞരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.

0: ഇപ്പോൾ സമയം 1 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. പാക് അധീന കാശ്മീരിലെ അടിച്ചമർത്തൽ വിഷയം ഐക്യരാഷ്ട്ര സംഘടന അവഗണിക്കുന്നതിൽ നിരാശ അറിയിച്ച ഇന്ത്യ. സമാന സംഭവ വികാസങ്ങൾ സംഘടന അപലപിക്കുന്ന കാര്യം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ശ്രദ്ധയിൽപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണബോധവും ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ADGP MR അജിത് കുമാറിൽ നിന്ന് ഉണ്ടായതെന്നും അതിനാലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതെന്നും മന്ത്രി കെ മുരളീധരൻ. ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥർ അനുകൂല സമീപനമെടുക്കാറുണ്ടെങ്കിലും അജിത് കുമാർ അതിനപ്പുറത്തേക്ക് നീങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 8 സ്ഥലങ്ങളിൽ ED റെയ്ഡ്. ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് റെയ്ഡ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ടി ജയകൃഷ്ണൻ, സജീവ് മാറോളി എന്നിവർ പുതിയ അംഗങ്ങളാണ്. 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. ഫിഡെ മേധാവി റഷ്യയുടെ അർക്കാഡി ദോകോവിച്ചിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത്. അനന്തപ്രിയ ഫമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും.

കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്ന സോളമന്റെയും സോഫിയുടെയും അതിസുന്ദരമായ പ്രണയരംഗത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം പ്രണയഗീതങ്ങൾ. ഇന്ന് പ്രണയഗീതങ്ങളിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ആദ്യഗാനം കേട്ടാലോ? ആദ്യഗാനം ഇതാണ്. ഇതാ ഇന്നു മുതൽ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും സംഘവും പാടിയത്. രചന ചുനക്കര, രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല വെഡിങ് പർച്ചേസിലേക്ക്.

0: 4000 സ്വർണ്ണ മോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
0: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
5: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
5: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
6: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: പ്രണയഗീതങ്ങൾ തുടരുന്നു. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയ ചിത്രം മാന്യമഹാജനങ്ങളെ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാരിയും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: പ്രിയ ശ്രോതാക്കളെ, പ്രണയഗീതങ്ങൾ തുടരുന്നു. മാൻമിഴിയാൾ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വയലാർ മാധവൻകുട്ടിയുടെ വരികൾക്ക് മുരളി സിത്താരിയുടെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11:00 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
4: പ്രിയ ശ്രോതാക്കളെ, പ്രണയഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം, ചിത്രം ഇവിടെ ഇങ്ങനെ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

പ്രിയ ശ്രോതാക്കളെ, പ്രണയഗീതങ്ങൾ തുടരുന്നു. ചുനകര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം പൊന്നും പുടത്തിനും പൊട്ട്

0: പോലീസ്.
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നോ?

0: ഒന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
1: ഹലോ മമ്മ.
0: ഹായ്.
2: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പ്രണയഗീതങ്ങളുടെ അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയ ചിത്രം മകൻ എന്റെ മകൻ. രചന പൂവച്ചൽ കാദർ, സംഗീതം ജോൺസൺ.

0: ധർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത് ചിത്രം അവൾ കാത്തിരുന്നു അവനും. രചന പൂവച്ചൽ ഖാദർ,

യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം എൻ്റെ കാണാക്കുയിൽ. ഗാനത്തിൻ്റെ വരികൾ കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്.

0: സമയം 2 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗ്ലാസ്ഗോയിൽ പുരോഗമിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമംഗങ്ങളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുമോദിച്ചു. നിശ്ചയദാർഢ്യവും പ്രതിഭയും മുഖമുദ്രയാക്കിയ ഓരോ ടീമംഗങ്ങളും രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തുടർച്ചയായ 5-ാം ദിവസവും നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്നും എന്നാൽ കോൺഗ്രസ് ചില നിബന്ധനകൾ വച്ചതിനാലാണ് ചർച്ച തുടരാൻ കഴിയാത്തതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് യു ജി പരിഷ്കാരങ്ങളുടെ പുരോഗതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവിട്ടത്. സസ്പെൻഷനിലായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി അന്വേഷണവും. കേരള പോലീസ് ഡി ജി പി റാങ്കിലെ യോഗേഷ് ഗുപ്തയാണ് അന്വേഷണം നടത്തുക. അധികാര ദുർവിനിയോഗവും വഴിവിട്ട പ്രവർത്തനങ്ങളും ആരു ചെയ്താലും സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാനദണ്ഡത്തിലാണ് ഗവൺമെന്റ് തീരുമാനങ്ങളെടുക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പി എസ് സിയിലെ ക്രമക്കേടുകൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ന് രാജ്യം ആദായനികുതി ദിനം ആചരിക്കുന്നു. സുതാര്യവും നികുതി സൌഹൃദപരവുമായ നികുതി വ്യവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ വളർച്ചാ വഴികൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ആദായനികുതി ദിനം ആചരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: സാൻഡ്ര.
1: സ്ഥലം?
2: അറ്റിങ്ങൽ.
1: അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ ഇറങ്ങിയതാണോ?
2: ആ, കാണാൻ ഇറങ്ങിയതാ.
1: ആരെ കൊണ്ട് കൂടെ?
2: അമ്മയും ആന്റിയും.
1: എന്ത് ചെയ്യാണ് സാൻഡ്ര?
2: ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഏതാണ്?
2: ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഏത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്?
2: ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പോയത്.
1: എങ്ങനെയുണ്ട് പോയത്, പഠിച്ചു വന്നപ്പോൾ?
2: കുഴപ്പമില്ല, എളുപ്പമാണ്.
1: എങ്ങനെയാണ് ക്ലാസിന്റെ ഒരു?
2: വൺ ഇയർ കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേസ്മെന്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയാൽ നമുക്ക് പുറത്തോട്ട് പോവാം.
1: ക്ലാസ്സിൽ എത്ര കുട്ടികളെ കാണും?
2: ഒരു 30-35 അത്രയൊക്കെ.
1: അപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ?
2: ഞങ്ങൾ മിക്കവരും റീൽസ് ചെയ്യും, ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും.
1: ഇപ്പോൾ റീൽസിന്റെ ഒരു ബഹളം തന്നെ അല്ലേ?
2: ആ, റീൽസിന്റെ ബഹളം.
1: ഇപ്പോൾ ആരോട് ചോദിച്ചാലും റീൽസ് ആണ്. ഡാൻസ് ആണോ പാട്ടോ എന്താണ് റീൽസ് ചെയ്യാറ്?
2: ഞങ്ങൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന വോയിസ് എല്ലാം എടുത്തിട്ട് മിസ്സുമാരും ഞങ്ങളെല്ലാവരും കൂടെ നിന്നങ്ങ് ചെയ്യും.
1: അപ്പോൾ കുട്ടികളും മിസ്സുമാരും എല്ലാം കൂടെ ഒരു ബഹളം തന്നെ.
2: നല്ല വൈബുള്ള മിസ്സുമാരാ എല്ലാവരും.
1: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
2: വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും ഉണ്ട്.
1: അനിയത്തിയൊക്കെ എത്ര ആളാണ്?
2: അനിയത്തി പ്ലസ് ടുവിന് പഠിക്കുന്നു. ഇപ്പം
1: പാടുന്ന ആളാണോ?
2: അല്ലല്ല.
1: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
2: അയ്യോ, ഇല്ല ഇല്ല.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
2: ആ, പാട്ടുകൾ ഇഷ്ടമാണ്. എനിക്കെന്ന് വെച്ചാൽ ഈ 90s പാട്ടുകളാണ് ഇഷ്ടം.
1: എന്താണ് 90s പാട്ടുകളോടൊരു ഇഷ്ടം തോന്നാൻ?
2: ആ പാട്ടുകളെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പം നമ്മളെ മനസ്സിനൊരു സന്തോഷം തോന്നും. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നത്തില്ല.
1: ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
2: കെഎസ് ചിത്ര, യേശുദാസ്.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: കണ്ണോട് കണ്ണ്.
1: പഴയ പാട്ടാണല്ലേ?
2: പഴയ പാട്ട്.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
2: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ആർദ്രാലക്ഷ്മി.
2: നല്ല പേരാണല്ലോ. സ്ഥലം?
1: കൊല്ലം.
2: അപ്പോ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാനോ, പഠിക്കുകയാണോ?
1: ആ, ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്.
2: ഏത് വിഷയമാണോ?
1: ഞാൻ ബി എസ് സി കെമിസ്ട്രി. ഞാനിപ്പോ ഫസ്റ്റ് ഇയർ വന്നിട്ടേ ഉള്ളൂ.
2: അപ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ തുടങ്ങിയപ്പോ?
1: ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ക്ലാസ് തുടങ്ങി വരുന്നതേ ഉള്ളൂ, ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നന്നായിട്ട് പോണു.
2: ഇവിടെ ഇപ്പോൾ ഹോസ്റ്റലിലാണോ?
1: ആ, ഹോസ്റ്റലിൽ തന്നെയാണ്.
2: കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് തിരുവനന്തപുരം?
1: തിരുവനന്തപുരം മൊത്തത്തിൽ അടിപൊളിയല്ലേ.
2: ഫുഡൊക്കെ എങ്ങനെയുണ്ട്?
1: ഫുഡ് ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നാണ്, അല്ലാതെ പുറത്തൊന്നും പോകാറുണ്ട്, കുഴപ്പമില്ല.
2: കൂട്ടുകാർ കൂടുതൽ പേരും തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരാണോ?
1: ആണ്, മിക്കവരും ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളവരാണ്.
2: നിങ്ങളിപ്പോൾ ചുരുങ്ങിയ കാലയളവിൽ എവിടെയെങ്കിലും പോയോ സ്ഥലങ്ങളിലൊക്കെ?
1: ഞാനിവിടെ മിക്കപ്പോഴും ഫ്രീ കിട്ടുമ്പോൾ വരാറ് ഇവിടെ മ്യൂസിയം സൂയിൽ തന്നെയാണ്. വേറെ അങ്ങോട്ടെങ്ങും പോകാൻ ടൈം കിട്ടിയില്ല.
2: ഇനി പതുക്കെ പതുക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോകണം അല്ലേ?
1: ആ, ഓക്കെ.
2: ഇവിടെ മ്യൂസിയത്തിൽ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് ഇവിടുത്തെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല രസമുണ്ട് ഇവിടെ.
2: നമ്മൾ സമാധാനം ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: ആണാണ്.
2: സൂയിലൊക്കെ പോയോ?
1: സൂയിൽ ഞാൻ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല.
2: ഇനി എന്താണ് ഭാവി ലക്ഷ്യം?
1: എനിക്ക് ഫോറൻസിക് ആയിരുന്നു താല്പര്യം.
2: സിനിമകളെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ?
1: അല്ല, എനിക്ക് ടെൻത്തിൽ പഠിക്കുന്നതിനും തൊട്ടേ ഫോറൻസിക്കിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത സബ്ജക്റ്റാണ് കെമിസ്ട്രി. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നും കുറച്ച് കണ്ടെത്തലുകളിലോട്ട് പോകണമെന്നും നല്ല താല്പര്യമുണ്ട്. അപ്പം ഫോറൻസിക് ആകുമ്പോൾ കുറച്ച് അതിനും കൂടെ പറ്റുന്ന ഒരു വിഭാഗമാണല്ലോ, അതുകൊണ്ട് തിരഞ്ഞെടുത്തു.
2: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ബ്രദർ. ബ്രദർ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു.
2: അപ്പോൾ ഹോബീസ് എന്തൊക്കെയാണ്?
1: നന്നായിട്ട് വായിക്കും ഞാൻ. മാക്സിമം മ്യൂസിക് കേൾക്കാനും വായിക്കാനും നന്നായിട്ട് താല്പര്യം.
2: കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് സാഹിത്യകാരൻ്റെ പുസ്തകമാണ്?
1: ഞാൻ കൂടുതൽ നോവൽസാണ് വായിക്കുന്നത്. എം ഡി വാസുദേവൻ നായരുടെയാണ് ഞാൻ കൂടുതലായിട്ടും വായിക്കാറുള്ളത്.
2: എം ഡി ആണ് ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ?
1: ആണാണ്.
2: അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ വായിച്ചിട്ടുണ്ട്?
1: നിന്റെ ഓർമ്മയ്ക്കായി, മഞ്ഞ്, അങ്ങനെ അങ്ങനെ വായിച്ചിട്ടുണ്ട് കുറേ.
2: വായന ഏറ്റവും നല്ല ശീലമാണല്ലേ?
1: ആണ്.
2: നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും വായനയിലൂടെ അല്ലേ?
1: ആണ്. ഞാനും വായിക്കും, വീട്ടിൽ അമ്മയും വായിക്കും.
2: എഴുതാറൊക്കെ ഉണ്ടോ വായിച്ചിട്ട്?
1: ചെറുതായിട്ട് ഇങ്ങനെ എഴുതണമെന്ന് തോന്നാറുണ്ട്, തുടങ്ങാൻ ഇരിക്കുകയാണ്.
2: അങ്ങ് തുടങ്ങണം. പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുള്ളതാണോ?
1: ആണ്.
2: പാടുന്ന ആളാണോ?
1: ഇല്ല, അങ്ങനെ പാടാറില്ല, കേൾക്കും.
2: നമുക്ക് രണ്ട് വരി ശ്രമിച്ചു നോക്കിയാലോ?
1: അയ്യോ, ഞാൻ പാടാറില്ല.
2: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് ഇഷ്ടം ഇപ്പോൾ കേൾക്കാൻ?
1: ഞാൻ കുറച്ചും കൂടി മെലഡീസാണ് ഇഷ്ടപ്പെടാറ്.
2: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: വെള്ളം മൂവിയിലെ ആകാശമായവളെ സോങ്.
2: ആ സിനിമ കണ്ടോ?
1: ആ, കണ്ടു. നല്ലൊരു മൂവിയാണ്.
2: നമുക്കൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് അല്ലേ?
1: ആണോ.
2: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: അശ്വതി.
0: സ്ഥലം?
1: ആലങ്കോട്. ഞങ്ങള് സൂലായിട്ട് വന്നതാ, പിന്നെ ഇവിടെ മൊത്തം ഒന്ന് കാണണമെന്ന് വിചാരിച്ച്, പിന്നെ ഈ ചൂടത്ത് കുറച്ച് ഇരിക്കാനും നല്ലൊരു സ്ഥലമായിട്ട് ഇവിടെ കയറിയിരുന്നേ.
0: മഴ മാറിയപ്പോ ഭയങ്കര ചൂടായല്ലേ?
1: കുറച്ചു നേരം നടക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് വല്ലാത്തൊരു കിതപ്പും ചൂടും കൊണ്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി.
0: നമ്മള് പ്രതീക്ഷ പോലെ മഴയൊന്നും കിട്ടിയില്ല?
1: ഇല്ല, കിട്ടിയില്ല. ഒരുപാട് കുറവായിരുന്നു. ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഈ ചൂട് കാരണം.
0: കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ?
1: ഒരുപാട് മാറ്റങ്ങളുണ്ട്.
0: അപ്പോ എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: ഹസ്ബൻഡ്, രണ്ട് മക്കള്.
0: മക്കളൊക്കെ എത്രയിലൊക്കെയാണ്?
1: മൂത്താള് പഠിച്ചിട്ടൊക്കെ നിൽക്കുന്നു, ഇളയാള് പ്ലസ് ടു.
0: വീട്ടമ്മയാണല്ലോ. അപ്പോ വീട്ടിൽ ഇപ്പോ ചെറിയ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഉള്ള സമയത്ത് മുറ്റത്തൊക്കെ പുല്ലൊക്കെ നിൽക്കുന്നതൊക്കെ വൃത്തിയാക്കി, കൂടുതൽ സമയം പാട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. പാചകം ചെയ്യുന്ന സമയത്തും ഉറങ്ങാൻ പോകുന്ന സമയത്ത് പോലും പാട്ട് കേട്ടും കൊണ്ട് എപ്പോഴും.
0: എന്ത് ജോലി ചെയ്യുമ്പോഴും റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം.
1: മുമ്പാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ എഫ് എം വയ്ക്കുമായിരുന്നു, എഫ് എമ്മിലെ പാട്ടുകളും, അതുകൊണ്ട് അത് എപ്പോഴും ഒക്കെ കേൾക്കുമായിരുന്നു.
0: സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ?
1: ഉറപ്പായിട്ടും. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. ചിലത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മരിച്ചു പോയവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് മിസ്സാവും. ചിലത് കേൾക്കുമ്പോൾ നല്ല സന്തോഷവും വരും,
0: നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും അല്ലേ?
1: തീർച്ചയായും, തീർച്ചയായും.
0: മലയാളം തന്നെയാണോ കൂടുതൽ കേൾക്കാറതോ?
1: ആ, മലയാളം തന്നെയാണ് കൂടുതലും കേൾക്കുന്നത്.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല, പാടത്തൊന്നുമില്ല, പാട്ട് കേൾക്കുമെന്നേ ഉള്ളൂ.
0: ധാരാളം പാട്ട് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: ഇല്ല ഇല്ല, പറ്റത്തില്ല.
0: സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ കാണും, കൂടുതലും വാർത്ത അതുപോലുള്ളത്, പിന്നെ പാട്ടുകളാണ് കൂടുതലും കേൾക്കുന്നത്.
0: അല്ലാതെ ഇപ്പോൾ തിയേറ്ററിൽ പോയി ഒന്നും കാണാറില്ല കുടുംബത്തോടൊപ്പം?
1: എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ ഇരിക്കുന്ന സമയത്ത് തയ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട്.
0: സ്വന്തമായിട്ടോ അതോ പുറത്ത്?
1: സ്വന്തമായിട്ടും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ഒക്കെ തച്ചു കൊടുക്കും.
0: ബിസിനസ് വിപുലീകരിക്കണം എന്നൊക്കെ ഉണ്ടോ?
1: അങ്ങനെയൊന്നുമില്ല, കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മണിച്ചേട്ടൻ അഭിനയിച്ച വാൽക്കണ്ണാടിയിലെ മണിക്കുയിലെ എന്നുള്ള പാട്ട്.
0: മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്?
1: ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും മിസ് ചെയ്യും.
0: ഒരു അതുല്യ കലാകാരനായിരുന്നു അല്ലേ?
1: ശരി.
0: അപ്പോൾ നമുക്ക് അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ ആ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: നയന.
0: സ്ഥലം?
1: ആറ്റിങ്ങൽ.
0: എന്ത് ചെയ്യണം ഇപ്പോൾ?
1: ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊമോട്ടറാണ്. കമ്പനി പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ പ്രൊമോട്ടറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്കിൻ കെയർ, മേക്കപ്പ് രണ്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. കോസ്മെറ്റിക്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്, സ്കിന്നിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നു.
0: വേറെ എന്തൊക്കെയാണ് ഹോബീസൊക്കെ?
1: പാട്ട് കേൾക്കാറുണ്ട്, സിനിമ കാണാറുണ്ട്. സമയം ഇതേ ഉള്ളൂ, വേറെ ഒന്നിനും ഇല്ല. സമയമില്ല,
0: വേറെ ഒന്നിനും സമയം കിട്ടാറില്ല.
1: സമയം കിട്ടാറില്ല.
0: ഈ അടുത്ത് ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ?
1: കുറച്ചായി കണ്ടിട്ടുണ്ട്.
0: പാടുന്ന ആളാണോ?
1: പാടാറില്ല, കേൾക്കാറുണ്ട്.
0: പാട്ടുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ അടിച്ചുപൊളിയാണോ, മെലഡിയാണോ?
1: രണ്ടും ഇഷ്ടമാണ്.
0: യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: യാത്രകൾ ഇഷ്ടമാണ്.
0: ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയും പോലെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടോ?
1: ഗുരുവായൂർ പോകണമെന്നുണ്ട്. കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു, നടക്കുന്നില്ല.
0: അല്ലാതിപ്പോ ദൂരോട്ട് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ?
1: ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല.
0: നമുക്ക് കുഞ്ഞുകുഞ്ഞാഗ്രഹങ്ങൾ.
1: കുഞ്ഞുകുഞ്ഞാഗ്രഹങ്ങളേ അല്ല.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: കണ്ണെഴുതി പൊട്ടും തൊട്ട് ഫിലിമില് ഏതെങ്കിലും ഒരു സോങ്.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: കണ്ടു, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: ഗാനം കേൾക്കാൻ വളരെ നന്ദി.
1: താങ്ക്സ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും ജോത്സനയും പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം മെജോ ജോസഫ്.

മുല്ല എന്ന ചിത്രത്തിനു വേണ്ടി വി ശ്രീകുമാറും സുജാതയും പാടിയത്, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

ഇനി ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്രേയ ഘോഷാൽ പാടിയ ചിത്രം ജബ് വി മെറ്റ്. ഈ ഗാനത്തിന്റെ രചന ഇർഷാദ് കമൽ, സംഗീതം പ്രീതം.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ്, ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട്, പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയമുള്ള ഹലോ സന്ദേശഗാനത്തിന് എന്റെ പേര് രേവ രഞ്ജിത്. ശ്രീകാര്യത്തിനടുത്താണ് താമസം. എന്റെ അച്ഛന്റെ ജന്മദിനം ഈ വരുന്ന ജൂലൈ 22-നാണ്. രഞ്ജിത്ത് എന്നാണ് പേര്. അച്ഛന് ഈ പരിപാടിയിലൂടെ ജന്മദിനാശംസകൾ അറിയിച്ചാൽ വളരെ സന്തോഷം. താങ്കളുടെ ശബ്ദം തിരിച്ചറിയുമോ എന്നറിയില്ല. ഈ പരിപാടി വളരെ ഇഷ്ടമാണ്, അഭിപ്രായങ്ങളും പറയാറുണ്ട്. അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത്യാവശ്യം വായനാശീലവുമുണ്ട്. സിനിമ കാണലും പാട്ട് കേൾക്കലും ഒക്കെയാണ് മറ്റ് എന്റർടൈൻമെന്റ്സ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആരാധകനാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട സാഹിത്യകാരന്മാർ ഒരുപാടുണ്ടെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രിയപ്പെട്ട ആൾ. 3 വർഷം മുമ്പുള്ള ജന്മദിനത്തിൽ ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ കവർ പേജ് വെച്ച് അമ്മ ഒരു ഫോട്ടോ കേക്ക് ചെയ്ത് അച്ഛന് കൊടുത്തിട്ടുണ്ട്. യുറീക്ക ചേട്ടൻ എന്ന് കുട്ടികളുടെ ഇടയിൽ ഒരു വിളിപ്പേരുണ്ട്. അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് യുറീക്ക ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, യുറീക്ക ചേട്ടനാണോ?
1: യുറീക്ക
0: ചേട്ടൻ ഇപ്പൊ തിരക്കിലാണോ?
1: യുറീക്ക ചേട്ടൻ തിരക്കിലല്ല, എന്തായാലും സംസാരിക്കാം, പറയണം സർ, ആരാണ്, എവിടുന്നാണ്?
0: യുറീക്ക ചേട്ടൻ, യൗവന തീക്ഷണവും പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടം എങ്ങനെയാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്?
1: അത് എന്റെ സാറാമയോട് ചോദിക്കണം.
0: സാറാമ കഴിഞ്ഞ പിറന്നാളിന് ഒരു ഫോട്ടോ കേക്ക് ചെയ്ത് തന്നില്ലേ? അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓ, താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാർ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് മാത്രം
0: അത് പറയാൻ സൗകര്യമില്ല.
1: ഒരു ചെവിട് കാണിച്ചാ മറിച്ച് ഇവിടെ കാണിച്ചു കൊടുക്കണം ബഷീർ പറഞ്ഞിരിക്കുന്നത്.
0: അത് ബഷീർ അല്ല, അതിന് മുമ്പേ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്.
1: അദ്ദേഹം മഹാത്മാഗാന്ധി.
0: അതിന് മുമ്പേ ആരോ പറഞ്ഞിട്ടുണ്ട്.
1: യേശുദേവൻ
0: ആരോ പറഞ്ഞ പോലെ ഈ ചരിത്രത്തിന്റെ താളുകൾ തേടിപ്പോയി കഴിഞ്ഞാല് അത് പല കടവുകളിൽ നിന്ന് ഒഴുകി വന്നാണെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം.
1: അതെ, വളരെ കാവ്യാത്മകമായി സംസാരിക്കുന്നുണ്ടോ.
0: അതിപ്പോ ഈ ബഷീറിനെയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റണ്ടേ?
1: ഓ, അത് ശരി. അപ്പൊ നമ്മുടെ നാട്ടുകാരൻ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ പിടിക്കാൻ പറ്റുമോ മനസ്സിലായി?
0: തിരുവനന്തപുരം വിട്ടിട്ട് ഒരു പരിപാടിയില്ല.
1: ലോക സമസ്ത സുഖിനോഭവം.
0: അതെ, പ്രത്യേകിച്ച് ശ്രീകാര്യ സൈഡൊക്കെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല.
1: ഓ, അത് ശരി. എന്നെ പറ്റി മൊത്തം ജാതകം ആരോ എഴുതി അവിടെ തന്നിരിക്കുകയാണ്.
0: അതെ, എവിടെ തന്നിരിക്കുകയാണ്?
1: ഈ വിളിച്ച സർ, ഞാൻ ഒന്ന് നോക്കാം, എന്റെ ഫോൺ ഒന്ന് നോക്കിക്കോട്ടെ.
0: എന്തിന്?
1: അല്ല, എന്നാ അറിയാൻ പറ്റും ഇവിടെ വിളിച്ചത്.
0: അതില് പലതും കാണും, അതിന്റെ അകത്ത് വല്ല മാക്കാച്ചി എന്നൊക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്ത് വെച്ചേക്കണേ.
1: അല്ല, അങ്ങനെയല്ല, നോക്കിയാൽ ചിലപ്പോ അറിയാൻ പറ്റും.
0: ശരി,
1: സ്റ്റേഷൻ ഡയറക്ടർ AI അർത്ഥനാണ് കാണിക്കുന്നത്.
0: ആണോ?
1: ഓൾ ഇന്ത്യ റേഡിയോ.
0: അതെ, അപ്പൊ ആകാശവാണിയിൽ നിന്നാണ് താങ്കളെ വിളിച്ചിരിക്കുന്നത്.
1: ഓ, മനസ്സിലായി സർ, മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
1: ആരോ എന്റെ ബർത്ത്ഡേ കണക്കാക്കി മിക്കവാറും എന്റെ സാറാമ തന്നെ ആയിരിക്കും എഴുതി ജയിച്ചിട്ടുണ്ടാവാ.
0: ഇത് സാറാമയല്ല.
1: അല്ല,
0: നിങ്ങളും സാറാമയും കൂടി ഒരു ആകാശമുട്ടായി ഉണ്ടായില്ലേ?
1: രേവ, രേവയാണോ?
0: അതെ അതെ അതെ, ആ ആകാശമുട്ടായിയാണ് ഇതിനെല്ലാം കാരണം.
1: ശരി സാർ, ശരി. അപ്പൊ മോള് സസ്പെൻസായിട്ട് ചെയ്തതാണ്.
0: അതെ അതെ അതെ, വലിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛനെ കുറിച്ച്. ഇനി ജാതകം മാത്രമേ കിട്ടാനുള്ളൂ. ഗ്രഹനില ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ജാതകം ആക്കിയാ മതി. അതെ അതെ അതെ, താങ്കളുടെ പരിശുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ എന്ത് പറ്റി? ശാസ്ത്രവത്തൊക്കെ വിട്ടാ?
1: അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും പിന്നെ അത്ര വലിയ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്.
0: ശരി ശരി, സർവീസിലും കൂടി ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടി സമയം എടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. സിനിമകളൊക്കെ കാണുന്നുണ്ടോ? പുതിയ സിനിമ ഏതാ കണ്ടത്?
1: പുതിയ സിനിമ അവസാനം കണ്ടത് പറയണമെന്നാലും തമിഴ് സിനിമയാണോ കണ്ടത്, കറുപ്പെന്ന് പറഞ്ഞിട്ട് കൂടെ.
0: ആ, അവിടെ മൊത്തം ആൾക്കാർ അത് അല്ല, പാട്ട് വരുമ്പോഴത്തേക്ക് എണീറ്റ് ഡാൻസ് ചെയ്യായിരുന്നല്ലോ.
1: അതെ, അതില് ഉന്നയിച്ചിരിക്കുന്ന ആശയമൊക്കെ നല്ലതാണ്, പക്ഷെ ഈ പക്ക കൊമേഴ്സ്യലായി പോയതിനൊരു ദോഷം മാത്രമേ ഉള്ളൂ.
0: അല്ല, ഈ ആശയം പറയുന്ന ആൾക്ക് ഈ പൈസ കിട്ടുകയും കൂടി വേണല്ലോ.
1: അതെ അതെ, മോഷൻ കിട്ടാൻ നല്ലൊരു സിനിമ പിടിക്കുന്നു.
0: ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളിലേക്കാൾ കൂടുതൽ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കമേഴ്ഷ്യൽ സിനിമ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? അത് എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും സിനിമ ഇട്ട് തരാറുണ്ട്.
1: യഥാർത്ഥമുള്ള സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാതെ പോയ അവസ്ഥയും വന്നിട്ടുണ്ട്.
0: അതെ, അതാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. അതിന്റെ ഫോക്കസ് ഒരുപക്ഷെ നമ്മളെപ്പോഴും കാത്തിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോയിലേക്ക് അവതരിപ്പിക്കപ്പെടും അല്ലെ?
1: നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന സൂപ്പർ ഹീറോയെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ കൈവരിക്കും.
0: അതെ, അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിർത്താതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരു പാട്ട് വെച്ചാലോ?
1: ഓ, പിന്നെന്താ സർ,
0: ഏത് പാട്ട് വെക്കണം?
1: പെട്ടെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഈ മേഘമൽഹാർ സിനിമയിലെ സർ, ഒരു നിറ പുഷ്പമായി.
0: എണ്ണീർക്ക് നീളുന്ന മിഴിമുന ആരുടേതാകാം? ഈ ഇടയ്ക്കിടയ്ക്ക് സാറാമ്മ സാറാമ്മ എന്ന് പറഞ്ഞു, സാറാമ്മയുടെ ഒറിജിനൽ പേര് പറയൂ.
1: ഒറിജിനൽ പേര് പുനിപ്പമ്മ എന്നാണ്.
0: കാരണം അമ്മയുടെ പേര് രേവയും എഴുതിയിട്ടില്ല.
1: അപ്പോ ഈ പാട്ടില് രമേശ് നാരായണ സാറിന്റെ മ്യൂസിക് ആണത്, ഹിന്ദുസ്ഥാനി ലൈനിലാണ് അത് ചെയ്തിരിക്കുന്നത്.
0: അതെ, എന്തൊരു വരിയാണ്! ഒരു നറു പുഷ്പമായി എണ്ണേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാവാമെന്നാണ് ഒ എൻ വി സാർ എഴുതിയിരിക്കുന്നത്.
1: സാധ്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് വെച്ചാൽ വലിയ സന്തോഷം.
0: പിന്നെ അത് ചോദിക്കേണ്ട താമസം നമ്മൾ ഇവിടെ വെക്കൂലേ. നമുക്ക് ഇതാ വരുന്നു മഴയുടെ തന്ത്രികൾ മീട്ടി ആകാശം പാടിക്കൊണ്ട് പാട്ട്.
1: താങ്ക് യു സാർ, താങ്ക് യു.

0: ഹായ്, ലക്ഷ്മി എന്ന് വീട്ടിൽ വിളിക്കുന്ന നിരഞ്ജന വഴുതക്കാട് വിമൻസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, പ്രസംഗം, എസ്സേ റൈറ്റിംഗ്, ഇംഗ്ലീഷ് പൊയട്രി, ഡാൻസ്, ഇത്രയും ഐറ്റം സ്കൂൾ കലോത്സവത്തിന് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വെള്ളനാട് സ്കൂളിലാണ് പഠിച്ചത്. സബ്ജില്ലാ കലോത്സവത്തിന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറായി പ്രസംഗത്തിന് എ ഗ്രേഡും സെക്കൻഡ് പ്രൈസും കിട്ടി. ആര്യനാട് സ്കൂളിൽ വെച്ചായിരുന്നു. തമിഴ് ഹിന്ദി പാട്ടുകൾ പാടുകയും കേൾക്കുകയും ചെയ്യും. BBC ന്യൂസ് വായിക്കാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന അമ്മ അജിത. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കണമല്ലോ നിരഞ്ജന എന്ന ലക്ഷ്മിയെ. ഹലോ, ലക്ഷ്മിയാണോ?
1: ലക്ഷ്മിയാണ്. ആരായത്?
0: അതോ നിരഞ്ജനയാണോ?
1: ഒഫീഷ്യൽ നെയിം നിരഞ്ജനയാണ്, വീട്ടിൽ വിളിക്കുന്ന ലക്ഷ്മിയാണ്.
0: അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള നിരഞ്ജനയെ കൊണ്ട് കുറച്ച് വാർത്ത വായിപ്പിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഏത് വാർത്തയാണ് ഇപ്പോ എനിക്ക് വായിച്ചു തരാൻ പോകുന്നത്?
1: ആകാശവാണിന്നാണോ?
0: ആകാശവാണിയാ. ഈ BBCയിൽ വാർത്ത വായിക്കാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്ന ഒരാളെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. ഏത് ന്യൂസാണ് ഇപ്പൊ എടുത്ത് വായിച്ചു തരാൻ പോകുന്നത്?
1: ഞാൻ പ്രിപ്പയർഡ് അല്ല.
0: അത് പറ്റത്തില്ല, നമ്മള് ഒരു വിളി എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റൂലല്ലോ. എപ്പൊ വിളിച്ചാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. തൊട്ടടുത്ത് കാണുന്ന ഒരു കടലാസ് കഷ്ണത്തിൽ ഏത് ഇംഗ്ലീഷ് വരിയാണോ കാണുന്നത് ആ ഇംഗ്ലീഷ് വരി ഇപ്പൊ വായിച്ചോളൂ.
1: അയ്യോ,
0: ആ ഇതൊരു ടെലിഫോൺ ഇന്റർവ്യൂ ആണ്.
1: വായിച്ചു. Here is a curation of some offbeat destination to soak in the romance of fame. This is Supriya and Parvana KB. Artists have painted sunsets, poets have celebrated spring, and travelers have crossed continents to Venus, autumn's golden spectacles. Yet in Kerala, it is the monsoon that suits the deepest emotions. There is a mystic romanticism about it. Mistreats the hills, rivers, gush with a renowned life, and every shade of a dream seems richer. Creating a landscape that feels both timeless and entirely new. For many, the season is best enjoyed from the comfort of a steaming of cup of tea. Hello?
0: Niranjana? Alla, ippa enda sambhavichu? Endo vediyum poga kettallo?
1: Ayyo.
0: Naa parivadi endayalum njan maarkitta seriyavula. അപ്പൊ അതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ കുറെ പരിപാടി ഉണ്ടല്ലോ. കവിതാ പാരായണം, കഥാപ്രസംഗം, പിന്നെ പാട്ട്, ഇതിൽ ഏതെങ്കിലും ഒക്കെ നോക്കിയാലോ?
1: ഈ സെഷനിലൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഈ എലക്യൂഷൻ, എക്സ്റ്റംബർ അങ്ങനത്തെ ഒക്കെ പറ്റും. ഈ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പാടിയേ ശരിയാവത്തില്ല.
0: ഒന്ന് നോക്കിയാലോ, ഇത്രയും പാട്ടൊക്കെ കേൾക്കുന്ന ആളല്ലേ ഒരുപാട്. തമിഴ്, ഹിന്ദി ഒക്കെ ഒരുപാട് കേൾക്കുന്നതല്ലേ?
1: ഞാൻ പാടാറില്ല.
0: ഇപ്പൊ ഏതാ കേട്ടോണ്ടിരിക്കുന്നത് നിരന്തരം?
1: ഹിന്ദിയിലുള്ള എന്തെങ്കിലും പാട്ട് അങ്ങനത്തെ ഒക്കെ.

0: തന്നെ.
1: പാടാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പൊ കേൾക്കുന്ന ഏതാണെന്നല്ലേ ചോദിച്ചത്. കുറച്ചുകൂടി ഗൗരവമാണ്, ഇന്റർവ്യൂ ആണ്, ഇന്റർവ്യൂ.
0: അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല.
1: പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കഥാപ്രസംഗം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ചുമ്മാ തള്ളായിരിക്കും അല്ലേ?
0: അത് എന്റെ കലോത്സവത്തിന് വേണ്ടിട്ട് ചെയ്തതാ.
1: ചുമ്മാ
0: അല്ല, അത് എനിക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഞാൻ പ്രസംഗമൊക്കെ ചെയ്യും. അപ്പം അത് വെച്ചാൽ നമ്മള് സ്പോട്ടില് വരുന്ന സംഭവങ്ങളല്ലേ ഈ എലക്യൂഷൻ. അങ്ങനെ ഒരു തവണ ഈ തവണത്തെ സ്കൂൾ കലോത്സവത്തില് സബ് ജില്ലയില് ഒട്ടും പ്രിപ്പയർ ആകാണ്ട് ഇവിടുന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അതവിടെ പോയി പ്രിപ്പയർ ചെയ്തു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എ ഗ്രേഡ് ഒന്നും കിട്ടുന്നു, ബട്ട് എ ഗ്രേഡ് കിട്ടിയായിരുന്നു.
1: എന്തായിരുന്നു ആ കഥാപ്രസംഗം?
0: കണ്ണകിയും കോവലനും.
1: അത് ശരി. അപ്പൊ അതിനിടയിൽ പാട്ടൊക്കെ പാടണ്ടേ?
0: അതിലാ ഞാൻ അതൊരു ജെഡി പോലെ. ഇപ്പം ഫസ്റ്റ് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കൊറേ വീഡിയോ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ റെഫറൻസ് എടുത്തിട്ട് എനിക്ക് ആകെ 2 വരി അറിയാമായിരുന്നു. ഞാൻ അതിന് ഇടയ്ക്കിടയ്ക്ക് തന്നെ അതിങ്ങനെ കൊടുത്തു.
1: ഏതായിരുന്നു ആ 2 വരി?
0: എനിക്കതിപ്പോ ഓർമ്മ കിട്ടുന്നില്ല.
1: വെറുതെ വീട്ടിലിരുന്ന് ഒരു കുട്ടിയെ വിളിച്ചു ഉണർത്തി ചറ പറയുന്നു പറഞ്ഞ് ഇങ്ങനെ ചോദ്യശരങ്ങൾ എറിഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോകൂലേ? ആ ഇതുപോലെയൊക്കെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. നമ്മൾ ഏത് സമയത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. പുതിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ആർക്ക് കുഴപ്പമില്ല?
0: എനിക്ക് കുഴപ്പമില്ല.
1: കോളേജിന് എന്തായാലും കുഴപ്പമുണ്ടാവാൻ വഴിയില്ല, 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള കോളേജാ. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് ഏതാന്ന്?
0: കൊറേ പാട്ട് കേൾക്കും. ഇംഗ്ലീഷും ഹിന്ദി സോങ്സ് ഒക്കെ ആണ്. ദുരന്തർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇല്ലായിരുന്നു, അതിലെ ഗെറാഫു, അതാണ് ഇപ്പൊ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്.
1: എന്താ
0: ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട്? അങ്ങനെ അത് കേൾക്കാൻ ഇഷ്ടം, ഇടയ്ക്കൊക്കെ അത് കേൾക്കും.
1: സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് പാട്ടും ഇഷ്ടമായി. അതിന്റെ 2 ഭാഗവും ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ അല്ലേ?
0: അതെ, 2 ഭാഗവും നല്ല ഹിറ്റ് ആയിരുന്നു.
1: അതാരാ പാടിയത്? അരിജിത് സിംഗ് അല്ലേ?
0: അജിത് സിംഗിന്റെ സോങ്. എനിക്ക് ഞാൻ അജിത് സിംഗിന്റെ ഭയങ്കര ഫാനാ.
1: പക്ഷെ പുള്ളി പാട്ട് നിർത്താണെന്നാണല്ലോ പറയുന്നത്.
0: അതെ, ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു പുള്ളി പാട്ട് നിർത്തുവാന്നൊക്കെ.
1: ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലേ?
0: അതെ,
1: അത്രയ്ക്കും വേണ്ടി നമുക്ക് പാട്ടുകൾ പാടി തന്നിട്ടാണ് അദ്ദേഹം പാടുന്നില്ല എന്നതിനാ. പിന്നെ തിരിച്ചു വരുമായിരിക്കും അല്ലേ?
0: അതെ, വരണം.
1: അപ്പോ ഈ അജിത് ആരാ?
0: അജിത എന്റെ അമ്മ.
1: അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്നിട്ട് പറഞ്ഞു
0: വോയിസ് ഭയങ്കര ഫെമിലിയർ ലൈക്ക് അവിടുന്നാണ് തോന്നി. അങ്ങനെ
1: ചുമ്മാ ഇനിയിപ്പോ എന്തും പറയാലോ.
0: അയ്യോ അല്ല, ഞാൻ സാറിന്റെ ഒരു ഹ്യൂജ് ഫാനാണ്. സാറിന്റെ വോയിസ് ആ ഒരു മൊത്തം നല്ല രസമാണ്.
1: അപ്പൊ എന്തായാലും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇർഷാദ് കാമലിന്റെ വരികൾക്ക് ശാശ്വത് സച്ദേവ് ഇണ നൽകി. അരിജിത് സിംഗും നർമാൻ ഖാനും ശാശ്വത് സച്ദേവും പാടിയ പാട്ട് നമുക്ക് കേൾക്കാം. സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. വീണ്ടും താങ്കളുടെ കലാ സാഹിത്യ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക. അതിനിടയിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഒരിക്കൽ എപ്പോഴെങ്കിലും ആകാശവാണി കൂടിയും ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും ആഗ്രഹം പോലെ വാർത്തയൊക്കെ വായിക്കാനും ഒക്കെ പറ്റട്ടെ.
0: താങ്ക് യു സാർ.
1: നമുക്ക് പാട്ട് കേൾക്കാം.
0: Yes, sir. Okay. Okay.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: പ്രിയപ്പെട്ട ഹലോ സന്ദേശകാരത്തിന്, ഞാൻ കൂവളശ്ശേരിയിൽ നിന്നും ലൈലയാണ്. ഈ മാസം 25-ാം തീയതി എന്റെ മകൻ ആരോമലിന്റെ പിറന്നാളാണ്. മൂത്ത കുഞ്ഞു ജനിച്ച് 4.5 വർഷം കഴിഞ്ഞാണ് അവനെ കിട്ടിയത്. മൂത്ത കുഞ്ഞ് മകളായതുകൊണ്ട് തന്നെ അടുത്ത കുഞ്ഞ് മോനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ചു, നേർച്ചകൾ നേർന്നു. അങ്ങനെ ഈശ്വരൻ എനിക്ക് നൽകിയ നിധിയായാണ് അവനെ കാണുന്നത്. ഞങ്ങൾ അവനെ ഉണ്ണിയെന്നാണ് വിളിക്കുന്നത്. എനിക്ക് അവന് ജീവനാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമ്മയ്ക്ക് ചേച്ചിയോടാണ് അവനേക്കാൾ സ്നേഹവും പരിഗണനയും കൂടുതൽ എന്ന് പരിഭവം മനസ്സിലുള്ള ആളാണ് അവൻ. ചേച്ചിയുടെ പേര് ആര്യ, അധ്യാപികയാണ്. അളിയൻ വിനോദ് പോലീസാണ്. അവൻ ഡിഗ്രി കഴിഞ്ഞ് PSC പരിശീലനം നടത്തുന്നു, പിന്നെ കാറ്ററിംഗ് വർക്കിനും പോകും. അജിത്തും നന്ദുവും ഗോകിലും ഒക്കെയാണ് അവന്റെ കോളേജ് ഫ്രണ്ട്സ്. ആര്യയും അമ്മുവും സദൃശ്യയും നന്ദിനിയും ശ്രീലക്ഷ്മിയുമാണ് അവന്റെ ഗേൾ ഫ്രണ്ട്സ്. അവർ സ്നേഹത്തോടെ അവനെ കിങ്ങിണി എന്നാണ് വിളിക്കാറ്. കൂട്ടുകാരോടൊപ്പം യാത്ര പോകുന്നത് അവനൊത്തിരി ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്കെന്തെങ്കിലും പണി നൽകാൻ അവൻ മുന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അവന്റെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി അവനൊരു 8-ന്റെ പണി നൽകി. അവനെ വിളിച്ച് ബർത്ത്ഡേ വിഷ് അറിയിക്കണം. വിളിക്കും എന്ന പ്രതീക്ഷയോടെ അമ്മ ലൈല കൂവളശ്ശേരി. നമുക്ക് കിങ്ങിണി ഉണ്ണി എന്ന ആരോമലിനെ വിളിച്ചു നോക്കാം. ഹലോ ആരോമലല്ലേ? ആരോമൽ യാത്രയിലാണോ? യാത്രയിലല്ലാതെ വീട്ടിലാണോ അതോ ക്ലാസ്സിലാണോ? ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ വീണ്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുവോ ആരോമലെ? അതോ ഞാൻ ഇനി ഉണ്ണി എന്ന് വിളിക്കാത്തോണ്ടാണോ? അതോ ഞാൻ കിങ്ങിണി എന്ന് വിളിക്കാത്തോണ്ടാണോ? ആരായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാന്നുള്ള ആരല്ലേ ആരോമലെ? എന്നാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടുത്ത യാത്ര? ഛേ, അപ്പൊ ഈ റീസെന്റ് ആയിട്ട് എപ്പോഴായിരുന്നു യാത്ര പോയത്?
7: റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം ആയതുള്ളൂ.
6: നന്ദുവും ഗോകുലും ഒക്കെ ഉണ്ടായിരുന്ന?
7: നന്ദു ഗോകുലല്ല, വേറെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ പോയതാ.
6: അതോ ആര്യ അമ്മു ഒക്കെ ആയിരുന്ന?
7: അല്ല,
6: ഇവരൊന്നും അല്ലാത്ത ഫ്രണ്ട്സ്. ഞാൻ അമ്മയെ അറിയിക്കുന്നുണ്ട് കേട്ടാ, അമ്മക്ക് ഈ ഫ്രണ്ട്സിനെ മാത്രമേ അറിയാവൂ. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഏത് ഫ്രണ്ട്സിന്റെ കൂടെയാണ് യാത്ര പോയത് എന്ന് അറിയണമല്ലോ. അതോ ഈ ചാണകവെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ച ഫ്രണ്ട്സ് ആണോ?
7: അതിലുള്ളവരൊക്കെ തന്നെ.
6: അവരുടെ കൂടെയാണ് കൂടുതൽ യാത്ര അല്ലേ? എവിടെയായിരുന്നു യാത്ര?
7: യാത്ര ഇവിടെ അടുത്തൊക്കെ തന്നെ.
6: അടുത്തൊക്കെ എന്ന് വെച്ചാ പൊന്മുടിയിലാ?
7: പൊന്മുടി, വെള്ളറട. അങ്ങനെ
6: ഇപ്പൊ പിന്നെ നമ്മള് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
7: അങ്ങനത്തെ സ്ഥലങ്ങള് പോയി എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ.
6: അത് ശരി. അപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഹിഡൻ സ്പോട്ട് ഏതാ?
7: അത് നമ്മുടെ കുരിശുമലയുടെ മുകളിൽ നോക്കുമ്പോ അപ്പുറത്ത് വേറെ 2 മലയുണ്ട്.
6: സൂപ്പർ.
7: കുരിശുമല എന്ന് പറയുന്നത് വെള്ളറട. ഇപ്പൊ എല്ലാരും പോയി, അത് ഒരു ഫെമിലിയർ സ്പോട്ടായി. പോയ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു.
6: ഓക്കെ, എങ്ങനെയുള്ള സ്ഥലങ്ങളാണ്? ഈ മലയുള്ള സ്ഥലങ്ങളാണോ, വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളാണോ, എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പൊതുവെ താല്പര്യം?
7: താല്പര്യം സ്ഥലം എവിടെ ഇല്ല, പോണ നമ്മുടെ
6: യാത്രയാണല്ലേ.
7: യാത്രയും നമ്മുടെ കൂടെ ഉള്ള ആ സർക്കിൾ.
6: അതെ, യാത്രയാണ് വൈബ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്രധാനമല്ല.
7: പോകുമ്പോ ഇപ്പം നേരത്തെ ചോദിച്ച അതിലുള്ള ആരായാലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഥലമായാലും നമ്മള്.

0: പോയ ഒരു എൻജോയ്മെന്റ്.
1: അതെ,
0: സ്ഥലം മോശമായ പോലും നമ്മൾ അവിടെ ഹാപ്പി ആയിരിക്കും,
1: സന്തോഷമായിരിക്കും. അതാണ് ഡെസ്റ്റിനേഷൻ അല്ല, ജേർണിയാണ് പ്രധാനം അല്ലേ. പൊതുവെ എല്ലാവരും ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ പറയാറുണ്ട്, ലക്ഷ്യമല്ല നമ്മളെ പ്രോസസ് എൻജോയ് ചെയ്യണം എന്ന് പറയല്ലേ.

0: വീട്ടിൽ കാണൂല, അല്ലെങ്കിൽ വീട്ടിൽ എന്തായാലും അമ്മ ചേച്ചി കേക്ക് കെട്ടി അങ്ങനത്തെ പരിപാടി കാണും.
1: അതിപ്പോ അജന്ത എല്ലോറയിലൊക്കെ വെച്ച് കേക്ക് കെട്ടിയാലോ, എനിക്ക് വയ്യ, അടിപൊളിയല്ലേ.
0: അതിലെന്റെ ബർത്ത്ഡേ അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് പിന്നെ അവിടെ വെച്ച് അറിയാൻ സാധ്യത കുറവാണ്.
1: അതൊന്നും പറയാൻ പറ്റത്തില്ല, അവര് ഈ അറിയുന്ന ആള് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ അമ്മ തന്നെ ഒരു സർപ്രൈസ് പ്ലാൻ ഉണ്ടാകുന്നില്ല എന്ന് എങ്ങനെ അറിയാം?
0: അമ്മയോട്ട് അങ്ങനെ കോണ്ടാക്ട് ഉള്ള ആരും ഇല്ല. എവരെയൊക്കെ ആണെങ്കിൽ അമ്മക്ക് വീട്ടിൽ വന്നു അങ്ങനെ അറിയാം. ഇത് ഞാൻ അല്ലാത്ത കമ്പനിയാണ്
1: ഇപ്പൊ പോകുന്നത്,
0: അങ്ങനെ കമ്പനി
1: അങ്ങനെ. അപ്പൊ ഇത് ഈ വിളി പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്മയാണ് കേട്ടോ,
0: എനിക്ക് മനസ്സിലായി.
1: എങ്ങനെ മനസ്സിലായി?
0: അമ്മക്ക് ഇതേപോലെ കത്ത് അയക്കുന്നത് ഞാൻ കൊണ്ട് അയച്ചിട്ടുണ്ട്.
1: ആഹാ, അപ്പൊ ഈ കത്ത്
0: ഇപ്പോഴാണെങ്കിൽ ഒരു പ്രത്യേക മൊമെന്റിലാണ് സാറ് വിളിച്ചത്. അങ്ങനെ സംസാരിക്കുന്നിടം തന്നെ അമ്മക്ക് മനസ്സിലായി. എനിക്ക് ആ വിചാരിച്ച ആരും എന്നെ കളിപ്പിച്ചാണ് ഈ കിങ്ങി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ അത്ര കൂടുതലായിട്ടുള്ളവർക്ക് അറിയാവും. അങ്ങനെ അപ്പൊ അമ്മ ശരിക്കുന്നുണ്ടപ്പോ എനിക്ക് മനസ്സിലായി അമ്മയെന്തോ പ്ലാൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെ അമ്മ ഇപ്പൊ വയ്യാതെ ഹോസ്പിറ്റലില് ഒപ്പിട്ട് കിടക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നിട്ടാണ് ഈ കോള് വന്നത്. അമ്മക്ക് സന്തോഷമായി കാണും, ഇതിന്റെ ഇടയിൽ കൂടെ എന്തായാലും അമ്മ സർപ്രൈസ് തരാൻ നോക്കിയത്.
1: അമ്മക്ക് പെട്ടെന്ന്
0: എങ്ങനെയാണെന്നോ കത്ത് കൊണ്ടിട്ടത്, എനിക്ക് സർപ്രൈസ് ചെയ്യാനായോണ്ട് എന്റെ ഇതൊന്നും ഇടാൻ പറ്റില്ല. അപ്പം വേറെ എങ്ങനെയും ആരെങ്കിലും കൊടുത്തയച്ചതായിരിക്കും,
1: ചിലപ്പോ പൊട്ടിച്ച് വായിച്ചെങ്കിലോ അല്ലേ.
0: ആ അത് തന്നെ.
1: എന്തായാലും സന്തോഷം, അമ്മ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവട്ടെ. നമുക്ക് നമുക്കിതൊരു പാട്ട് പരിപാടിയാണ്, നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: നമ്മൾ സിനിമയിലുള്ള അമ്മയാണ് എനിക്ക് ഇഷ്ടം.
1: എന്നെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്.
0: ശരി ശരി.

0: നമസ്കാരം. എത്രയും സ്നേഹം നിറഞ്ഞ ഹലോ സന്ദേശഗാനത്തിന് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. സുഖം. ഈ വർഷത്തെ എന്റെ ആദ്യ കത്താണിത്. ഇത് കാൽപന്ത് കളിയുടെ ആരവത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമാണല്ലോ. ഈ അവസരത്തിൽ കാൽപന്ത് കളിയിൽ IM വിജയന്റെയൊക്കെ ആരാധകനായ എന്റെ പ്രിയ സുഹൃത്തും ഞങ്ങൾ എല്ലാം സ്നേഹത്തോടെ നജീബ് ക എന്ന് വിളിക്കുന്ന കൊല്ലം കടപ്പാക്കടയിലെ നജീബ് AA ഒന്ന് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാമോ? ഇനി നജീബ് എന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ആള് ഫലിതപ്രിയനും രസികനുമാണ്. പുള്ളിയുടെ ഫലിതത്തിനും രസികത്വത്തിനും ഇരയാകാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് പറയുന്നതാവും ശരി. കൊല്ലം പട്ടണത്തിന്റെ ഓരോ മുക്കും മൂലയും ഇക്കായ്ക്ക് ഹൃദിസ്ഥമാണ്. കൂടാതെ പഴയകാല സിനിമയെക്കുറിച്ചും അതിലെ ഗാനങ്ങളെക്കുറിച്ചുമൊക്കെ പുള്ളിക്കാരന് നല്ല അറിവാണ്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ എഴുതുന്ന ഒരു പ്രൊഫഷണൽ നാടകത്തിൽ നജീബ് കെയുടെ സ്വഭാവ സവിശേഷതകൾ വെച്ചുകൊണ്ട് ഒരു ഹാസ്യ കഥാപാത്രത്തെ സൃഷ്ടിക്കണമെന്നും അതിൽ പുള്ളിക്കാരനെ തന്നെ അഭിനയിപ്പിക്കണമെന്നും. ആകാശവാണിക്കും ഹലോ സന്ദേശഗാനത്തിനും ആശംസകൾ. സ്നേഹപുരിസരം, അനിൽ വരിക്കോലിൽ. നമുക്ക് രസികനായിട്ടുള്ള നജീബ് AA ഒന്ന് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, നജീബ് ആണോ?
1: അതെ.
0: ഈ വേൾഡ് കപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: വേൾഡ് കപ്പ് അർജന്റീന നിലം തൊടിയിച്ചില്ലല്ലോ.
0: അർജന്റീന ആരാണ് നിലം തൊടിയിച്ചത്? ക്വാർട്ടർ ഫൈനലിൽ മുതൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ.
1: അല്ലല്ല, കഴിഞ്ഞ മറ്റേ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ കുറച്ച് ഇംഗ്ലണ്ടിന്റെ അവര് ഡിഫൻഡിങ്ങിൽ നോക്കി ഒരു ഗോൾ അടിക്കാൻ ശേഷം.
0: അപ്പൊ ഈജിപ്റ്റുമായിട്ടുള്ള കളിയിലോ?
1: ഈജിപ്റ്റായിട്ട് മറ്റേ വേറെ ഇവരുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ രാജ്യം
0: ഉണ്ടായിരുന്നല്ലോ. ടീം ഏത് കളിയിലാണ് നൂല് കടക്കുന്ന പോലെ അല്ലാതെ കടന്നത്?
1: ഇംഗ്ലണ്ടിന്റെ കളിയിൽ ഇംഗ്ലണ്ട് ആ ഒരു ഗോൾ അടിച്ചപ്പോ ഇംഗ്ലണ്ട് അങ്ങ് ഡിഫൻസിലോട്ട് മാറി. അപ്പോഴത്തേക്ക് അമ്മത് കളിക്കാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ അപ്പഴേ ഔട്ടായി പോയനെ.
0: ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാല് അന്ന് ഈജിപ്തിന്റെ അടുത്തുള്ള കളിയിൽ തന്നെ ഔട്ടായി പോയനെ. പക്ഷെ എന്ത് ചെയ്യാം, എന്തായാലും ഫൈനൽ വരെ എത്തി. ശരിക്കും അർജന്റീന ഫാൻ ആണോ?
1: ഞാൻ അർജന്റീന ഫാൻ അല്ല.
0: അതാണ് പക്ഷെ അർജന്റീന ഫാൻ എന്ന് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഏതാണ്? ബ്രസീല്. പഴയ പ്രതാപം പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഇപ്പൊ ബ്രസീലിനെ കൊണ്ട് ഒരു അനക്കവും ഇല്ലല്ലോ. നെയ്മറിനാണെങ്കിൽ ഇഞ്ചുറിയും ഈ വേൾഡ് കപ്പോട് കൂടി റിട്ടയർ ആവുമായിരിക്കും അല്ലേ. പുള്ളി റിട്ടയർ ചെയ്യുന്നു തോന്നുന്നില്ല. പുള്ളി മിക്കവാറും അടുത്ത വേൾഡ് കപ്പും കൂടി കളിച്ചിട്ട് റിട്ടയർ ചെയ്യുള്ളൂ. അതെ, രാജ്യത്തിന് വേണ്ടിയും കളിക്കുമായിരിക്കും. അല്ല പക്ഷെ ഈ ഫൈനൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കളിയല്ലെന്നും ഒരു ടീം ഗെയിം ആണെന്നും തോന്നിയില്ലേ ഫൈനൽ കണ്ടപ്പോ?
1: തീർച്ചയായിട്ടും.
0: എല്ലാവരും സ്പെയിനിന്റെ ടിക്കറ്റ് ആക്ക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും ഒരു പക്ഷേ ഈ
1: കളി കണ്ടാപ്പിൽ തന്നെ സ്പെയിൻ വിൻ ചെയ്യും. രണ്ടോളം ബെറ്റുണ്ടായി.
0: ആഹാ, എന്നിട്ട്
1: ബെറ്റിൽ നമ്മൾ പാസ്സായി.
0: പാസ്സായി എന്ന് എനിക്ക് മനസ്സിലായി. എത്ര രൂപയുടെ ബെറ്റായിരുന്നു എന്നുള്ളതാണ്.
1: രൂപയൊന്നും
0: അത് ശരി, രൂപയല്ലാത്ത കാര്യങ്ങളും ബെറ്റ് വെക്കും അല്ലേ. അപ്പൊ ഈ ഫലിതപ്രദനായിട്ടുള്ള ആൾക്ക് ഫുട്ബോളിൽ മാത്രമല്ല പാട്ടിലും ഒക്കെ ഭയങ്കര താല്പര്യമാണെന്ന് അറിഞ്ഞു. പാട്ടൊക്കെ പാടൂ? ആഹാ, അപ്പൊ ഇപ്പൊ ഒരു പാട്ടാവാം.
1: എനിക്ക് വിളിക്കുന്ന ആളിനെ ഇതുവരെ മനസ്സിലായില്ല.
0: അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം പാട്ട് പാടണേ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇക്കായ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇക്ക പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പരസ്പരം സന്തോഷിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചർച്ച അങ്ങ് മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത്?

0: അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് മനസ്സിൽ വരുന്നത്?
1: ചെളിമൂവിൽ കാട്ടിലെ ചെളി സന്നി

0: മാത്രമായി കരിമുകിൽ കാത്തിലേ രജനി കങ്കീട്ടിലേ കലകാമ്പലങ്ങൾ വാരി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ മാത്രമായി ഇരിയുന്നു കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലി ചക്രവാളമാകെ എൽകതും മുഴങ്ങിയിരുന്നു കരിമുകിൽ കാത്തിലേ രജനി സംഗീതിലേ കനകാമ്പരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി.
1: ഹലോ,
2: ആ
1: അടിപൊളിയായല്ലോ.
2: ആ
1: കരയിൽ ഇക്കയെ മാത്രമാക്കിയിട്ട് ആരാണ് യാത്രയായത്?
2: ഇനിയെന്ന് കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലി
1: ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിയിടുന്നു എന്നാണ്.
2: അതെ അതെ,
1: ആ കഥാസന്ദർഭത്തെ പ്രകൃതിയുമായി പി ഭാസ്കരൻ എത്ര ഭംഗിയായിട്ട് കൂട്ടിയിണക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? കള്ളിച്ചെല്ലമ്മ സിനിമയിലെ പാട്ടാണ്, രാഘവ മാഷിന്റെയാണ് സംഗീതം, ജയചന്ദ്രൻ പാടിയിരിക്കുന്നു. ഈ വക കാര്യങ്ങളുടെ എല്ലാം ഒരു അക്ഷയ ഖനിയാണ്. ആ അതിനകത്ത് സ്റ്റേഷൻ ഡയറക്ടർ എ ആർ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ആകാശവാണി എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്തിനാണ് ആകാശവാണി എന്ന് വിളിക്കുന്നത്? ഒരു അനിൽ വരിക്കോലിനെ അറിയാമോ? ആ അനിൽ വരിക്കോലിൽ ആകാശവാണിക്ക് ഒരു കത്തെഴുതി. എന്റെ വളരെ ഫലിതപ്രിയനും രസികനുമായിട്ടുള്ള ഒരു ഇക്കയുണ്ട് എനിക്ക്, അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിക്കണം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏത് പാട്ടാ വെക്കണ്ടേ?
2: മല്ലികാബാണൻ
1: തന്റെ വില്ലെടുത്തു,
2: അതെ,
1: മന്ദാര മലർ കൊണ്ട് ശരം തൊടുത്തു,
2: മാറിലോ എന്റെ മനസ്സിലോ.
1: എന്റെ ഒരു പാടണേ.
2: അല്ല, ഇത് പാട്ടിട്.
1: ആ പാട്ട് വെച്ചാ മതിയോ?
2: മതി മതി.
1: ശരി, ജയചന്ദ്രന്റെ മാധുരിയും പാടിയ പാട്ടാണ് അച്ചാണി എന്ന സിനിമയിലെ ഭാസ്കര മാഷിന്റെ. വളരെ അപൂർവം ആൾക്കാർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് അല്ലേ? അവര് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന സിനിമയുടെയൊക്കെ പേരിനോട് ചേർത്ത് അവരുടെ പേര് അറിയപ്പെടുക. പി ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി ജയചന്ദ്രന്റെ മാധുരിയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ജരൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയർ ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
5: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി, റേഡിയോ ഹെൽത്ത്.
6: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂലൈ 25, അതായത് നാളെ, വേൾഡ് IVF ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എന്താണ് IVF ചികിത്സ? വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് എപ്പോഴാണ് IVF ചികിത്സ നടത്തേണ്ടത്? അതിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
7: നമസ്കാരം
6: സർ. നാളെ ജൂലൈ 25 IVF ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇങ്ങനെയൊരു ദിനാചരണത്തിന്റെ പ്രാധാന്യം?
7: ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് IVF ഡേ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ IVF ബേബി ലോകത്തിൽ പിറന്നത് UKയിലാണ്. UKയിൽ 1978 ജൂലൈ 25 പാട്രിക് സ്റ്റെപ്ടോയുടെയും റോബർട്ട് എഡ്വേർഡ്സിന്റെയും നേതൃത്വത്തിൽ 1975 ഓൾഡ്ഹാം UKയിൽ ലൂയി ബ്രൗൺ എന്നൊരു ബേബി ജനിച്ചത് എന്നെ കോമമറേറ്റ് ചെയ്താണ് നമ്മൾ അതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25. ആ അതിനെയാണ് വേൾഡ് IVF ഡേ ആയിട്ട് ലോകമെങ്ങും കൊണ്ടാടുന്നത്.
6: സർ, എന്താണ് IVF ചികിത്സ? അതിനെക്കുറിച്ചൊന്ന് ലളിതമായി പറയാമോ?
7: IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതിനെ ഒരു കൊളോക്കിയലായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഈ ബേബീസൊക്കെ വന്നത് അന്ന് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ അണ്ടങ്ങൾ

0: അല്ലെങ്കിൽ ബീജങ്ങളെയൊക്കെ യോജിപ്പിച്ചതും അതിൻ്റെ അകത്ത് സംഭരിച്ച ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന പേര് തന്നെ വന്നത്. കാലം മാറുന്നതനുസരിച്ച് ടെസ്റ്റ് ട്യൂബൊക്കെ മാറി ഇപ്പം പെട്രി ഡിഷായി എന്ന് പറഞ്ഞ, പക്ഷേ പേര് അതേപോലെ തന്നെ തുടരുകയാണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത് ഫാലോപ്യൻ ട്യൂബിലാണ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ്. അണ്ഡവാഹിനി കുഴലിൽ അണ്ടവും ബീജവും തമ്മിൽ കാണുകയും അത് ചേരുകയും ഒരു ഭ്രൂണമായിട്ട് വളരുകയും ഏകദേശം ഒരു 5-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആ ട്യൂബിലൂടെ ഒഴുകി വന്ന് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗർഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് അണ്ടവും ബീജവും തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയ പുറത്ത് വെച്ച് നടക്കുകയാണ്, അതായത് ശരീരത്തിന് പുറത്ത് വെച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ബീജം സ്വയംഭോഗം ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൽ നിന്ന് കുത്തിയോ എടുത്ത് നമ്മളത് എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ അണ്ടമാണെങ്കിലും നമ്മൾ ചെറിയൊരു മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുകയോ ചെയ്തിട്ട് വജൈന വഴി നമ്മൾ ഈ അണ്ടാശയത്തിൽ നിന്നും മെച്യൂറായിട്ടുള്ള എഗ്ഗിനെ നമ്മൾ വലിച്ചെടുത്ത് അതിനെയും ഒരു പെട്രി ഡിഷിലാക്കി എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുകയും ഇക്സി മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇക്സി എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷനുണ്ട്, ആ വർക്ക് സ്റ്റേഷൻ്റെ അടിയിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ബീജത്തിനെ എടുത്ത് ഈ അണ്ടത്തിനകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സിയും IVF തമ്മിൽ വ്യത്യാസമുണ്ട്. IVF എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കിട്ടുന്ന അണ്ടത്തിനെ, ഒരു അണ്ടത്തിൻ്റെ കൂടെ ഒരു 50,000 ബീജത്തിനെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അടുത്ത ദിവസം ഇതിലെ നല്ല ശക്തിയുള്ള, നല്ല കഴിവുള്ള ഒരു ബീജം ഈ ഒരു അണ്ടത്തിൽ പ്രവേശിക്കുകയും അടുത്ത ദിവസം അതിനെ രണ്ട് കോശങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രക്രിയയ്ക്കാണ് IVF എന്ന് പറയുന്നത്. ഇപ്പോൾ IVF ക്ലിനിക്കിലെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഇക്സി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അണ്ടത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന അണ്ടത്തിനെ, അതിൽ ഒരു സിംഗിൾ നല്ല രീതിയിലുള്ള അണ്ടത്തിനെ, ആ അണ്ടത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ സെലക്ട് ചെയ്ത ഒരു ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അണ്ടത്തിനുള്ളിൽ ബീജം കടന്നു എന്ന് 100% ഉറപ്പ് വരുത്തുകയാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ രണ്ട് കോശമുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ഗ്രോ ചെയ്ത് ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രോ ചെയ്ത് അതിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഗർഭം പോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 14-ാമത്തെ ദിവസം, ഒരു 12 മുതൽ 14-ാമത്തെ ദിവസം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ, ആ ഗർഭം ആ ഗർഭപാത്രത്തിൽ പിടിച്ചോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും.
1: സാർ, ആർക്കൊക്കെയാണ് IVF ചികിത്സ ആവശ്യമായി വരുന്നത്?
0: IVF-ന് പ്രത്യേകമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, അണ്ടവാഹിനിക്കുഴലിൽ ബ്ലോക്ക് ഉള്ളവർ. നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അണ്ടവാഹിനിക്കുഴലിലാണ്. അപ്പോൾ ഈ കുഴൽ ബ്ലോക്കാണെങ്കിൽ ഈ അണ്ടവും ബീജവും തമ്മിൽ കാണുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഗർഭധാരണത്തിന് യാതൊരു വകയുമില്ല. അപ്പോൾ അവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് IVF ചികിത്സ പറ്റുന്നത്. അതുകൂടാതെ പല പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ പരാജയപ്പെട്ട ഒരുപാട് നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷനൊക്കെ കൊടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും IVF ഒരു ഉപകാരമുള്ള പ്രൊസീജിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും നമുക്ക് മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്മാരിൽ കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 15 മില്യൺ കൗണ്ടാണ്, സാധാരണ രീതിയിൽ നല്ല ബീജങ്ങളുടെ കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷൻ്റെ ബീജപരിശോധന നടത്തിയാൽ അതൊരു 5 മില്യണിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മില്യണിൽ താഴെയാണെങ്കിൽ, തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് IVF ആണ്. 1 മില്യണിൽ താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇക്സി ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ട്യൂബിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് IVF ചെയ്യാം. 2, മെയിൽ ഫാക്ടർ, അതായത് പുരുഷൻ്റെ ബീജത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒന്ന് കൗണ്ടിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയിലാവാം, അതിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ, ബീജത്തിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF അല്ലെങ്കിൽ ഇക്സിയിലോട്ട് പോകാം. പരാജയപ്പെട്ട ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ഒരുപാട് ഈ ഓവുലേഷൻ ഒക്കെ നടത്തി അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകൾ ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലാണെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ആൻസറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും IVFലോട്ട് പോകാം. അണ്ടങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, 35 വയസ്സിൻ്റെ മേലെയൊക്കെ ഒക്കെയുള്ള ആൾക്കാരിൽ ഒരുപാട് അണ്ടങ്ങൾ കുറവായിരിക്കും. അവളൊരു റീസണബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് IUIയൊക്കെ ചെയ്തു എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരമാണ് IVF അല്ലെങ്കിൽ ICSI.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ IVF ചികിത്സ നടത്താൻ കഴിയുമോ, അതോ അതിനായി പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് IVF ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ ഒക്കെ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ RCC എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം അടുത്ത ഇപ്പം ക്യാൻസർ ഇത് ചെയ്തു, അതിന് മുമ്പ് അവർ രണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് റാൻഡം സ്റ്റാർട്ട് ചെയ്ത് അതിനെ നമുക്ക് മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമില്ല. പക്ഷേ സാധാരണ ഗതിയിൽ നമുക്ക് മുന്നൊരുക്കങ്ങളോടെ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് റേറ്റ് കൂടും. മുന്നൊരുക്കങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം പുരുഷനാണെങ്കിൽ മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നിർത്തുക. സ്ത്രീ ആണെങ്കിൽ അവരൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് കഴിക്കുക, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. തൈറോയിഡ് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്. അതുകൂടാതെ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് കിട്ടുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെ ഒരുപാട് വിശ്വാസം നമുക്ക് ഒരു ഏറ്റവും നല്ല IVF നടത്തുന്ന ഒരു സ്ഥാപനം എടുത്തിയാൽ പോലും അവർക്കൊരു 50 മുതൽ 60% മേലെ നമുക്കൊരു സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല, അതിന് മേലെ പോകത്തില്ല. അപ്പം ആ ഒരു നോർമലായിട്ടുള്ള എത്രയാണ് സക്സസ് അവരെ ഒരു കൗൺസിൽ ചെയ്യണം. അവർ IVF എന്ന് പറയുമ്പോൾ ഇത്രയും ചിലവൊക്കെ ആക്കുകയാണ്, അപ്പോൾ ഒരുപാട് കോസ്റ്റൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകരുത് ഒരിക്കലും. നമുക്ക് അതിൻ്റേതായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 60 മുതൽ മാക്സിമം ഒരു 50-60% സക്സസ് എന്നുള്ള രീതിയിലൊക്കെ കൗൺസിൽ ചെയ്യേണ്ടി വരും. ഈ IVF എന്തൊക്കെയാണ് ഉള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറയണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. IVF കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ദമ്പതിമാരെ നമ്മൾ ക്ലിനിക്കിൽ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കാണ് മെയിനായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിൽ സ്ത്രീകളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് മാസമുറയൊക്കെ കൃത്യമായിട്ട് വരുത്തിയ ശേഷം ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരണ്ടമാണ് വിരിയുന്നത്. പക്ഷേ IVF നമുക്ക് ഒരണ്ടം കൊണ്ട് ഒന്നും ആവത്തില്ല. അപ്പോൾ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കാനും അതിനെ വിരിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഹോർമോൺസ് കൊടുക്കുകയാണ്. FSH LH എന്ന് പറഞ്ഞ ഹോർമോൺസ് ഇഞ്ചക്ഷൻ മുതേന. അപ്പം ഓരോരുത്തരുടെയും വെയിറ്റും അവരുടെ വയസ്സും അവരുടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങളൊരു ഒരു ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രത്യേക ഡോസിലുള്ള ഹോർമോൺസ് ഏകദേശം 8-9 മുതൽ 11 ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ 8 മുതൽ 9 ദിവസം വരെ ചിലപ്പം അവർക്ക് മെച്യൂർ ആയിട്ടുള്ള എഗ് കിട്ടും. ഓക്കെ. അപ്പം പക്ഷേ ചിലർക്കാണെങ്കിൽ അതൊരു 11, ഇപ്പം പ്രായമൊക്കെ കൂടിയുള്ള ആൾക്കാർക്കാണ്, അവർക്ക് അണ്ടാവശ്യത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പം 11 മുതൽ 12 ദിവസം വരെ ചിലപ്പം ഈ സ്റ്റിമുലേഷൻ, ഇതിന് മെയിനായിട്ട് പറയുന്നത് ഒവേറിയൻ സ്റ്റിമുലേഷൻ ആണ്. നമ്മൾ കൺട്രോൾ ചെയ്ത് ഒവേറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് IVF ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൊരു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. സ്കാൻ വെച്ചിട്ട് എത്ര അണ്ടങ്ങൾ വളർന്നു വരുന്നു, അണ്ടങ്ങൾ വളർന്നുണ്ടോ വരുന്നുണ്ടോ, നമുക്ക് ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കാൻ വഴിയാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. യൂഷ്വലി നമ്മൾ സ്കാനാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അണ്ടവളർച്ചയെ നോക്കുന്നു. ആ അണ്ടം വളർന്ന് ഒരു പ്രത്യേക ഘട്ടം, അതായത് ഒരു 17-18 മില്ലിമീറ്റർ വരെ എത്തുകയാണെങ്കിൽ ആ അണ്ടത്തിൽ നല്ലൊരു മെച്ചുറായിട്ടുള്ള ഒരു എഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാനുള്ള സമയമായി, അതിനെ ഓവുലേഷനുള്ള സമയമായി, അതിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു HCG എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അഗണിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ എഗിനെ മെച്ചുറാക്കുന്നു. ഈ മെച്ചുറായ എഗിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 35 മുതൽ 40 മണിക്കൂറിനുള്ളിൽ മയക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം നമ്മൾ അണ്ടാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ അണ്ടത്തിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ പുരുഷൻ്റെ ബീജം എടുക്കുന്നു. പുരുഷൻ്റെ ബീജം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IVF മുമ്പ് തന്നെ നമുക്ക് ബാക്കപ്പായിട്ടൊരു ബീജത്തിൻ്റെ സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ IVF ടെൻഷനൊക്കെ ചിലപ്പം അന്ന് കൂടിയിട്ട് ചിലപ്പോൾ പുരുഷൻ അന്ന് ബീജം ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പം കാണത്തില്ല എന്ന്. ഈ ടെൻഷനൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ബാക്കപ്പായിട്ട് വരണം. നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് സാമ്പിൾ ആയിരിക്കും നല്ലത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ പുരുഷൻ ബീജം കൊടുക്കുന്നു, സ്ത്രീയുടെ അണ്ടം നമ്മൾ വലിച്ചെടുക്കുന്നു. ഈ ഒരു വലിച്ചെടുത്ത അണ്ഡവും ഈ എടുത്ത ബീജവും അതിനെ പ്രിപ്പയർ ചെയ്ത ശേഷം എംബ്രിയോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. IVF ആണെങ്കിൽ ഏകദേശം 50,000 മുതൽ 100,000 ബി

0: ബീജം ഒരണ്ടത്തിൻ്റെ കൂടെ ഇടുന്നു, അത് നാച്ചുറലായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഇക്സി ആണെങ്കിൽ ഒരു ബീജം ഒരു അണ്ടത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ഇതിനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു, അതിൻ്റെ വളർച്ച നോക്കുന്നു, രണ്ടിനന്ന്, മൂന്നിനന്ന്, നാലിനന്ന്, അങ്ങനെയുള്ള രീതിയിൽ എത്രത്തോളം വളരുന്നു നോക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസം വരെ വളർച്ച വരികയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വരെ വളർത്തുകയോ ചെയ്ത ശേഷം 3-ാമത്തെ അന്നോ അല്ലെങ്കിൽ 5-ാമത്തെ അന്നോ നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിലെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, സ്ത്രീയുടെ ആരോഗ്യമെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 1-ോ 2-ോ നല്ല ഭ്രൂണത്തിനെ, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ഭ്രൂണത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് എത്ര സെല്ലുണ്ട്, അതിലെത്ര പ്രശ്നങ്ങൾ വല്ലതും ഉള്ളതാണോ, അപ്പോൾ അതിൽ നല്ല ഭ്രൂണത്തിനെ നോക്കി സെലക്ട് ചെയ്ത് 2 എണ്ണം മാക്സിമം ഗർഭപാത്രത്തിലോട്ട് 3-ാമത്തെ ദിവസവും 5-ാമത്തെ ദിവസവും നമ്മൾ തിരിച്ചിടുന്നു. തിരിച്ചിട്ട ശേഷം സാധാരണ രീതിയിലുള്ള IVF പ്രഗ്നൻസിക്ക് നമുക്കൊരു 10 മുതൽ 14 ദിവസത്തേക്ക് വരെ ഈ ഗർഭത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് 3 ഘട്ടമായിട്ട് തിരിക്കാം. 1, ഒവേറിയൻ സ്റ്റിമുലേഷൻ, പിന്നെ അതിനെ ട്രിഗർ ചെയ്ത് അതിനെ നമ്മൾ അണ്ടം എടുത്ത് വലിച്ചെടുക്കുന്നു, പിന്നെ എംബ്രിയോളജിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഭ്രൂണമാക്കുന്നു, ഭ്രൂണം വളർത്തുന്നു, വളർത്തിയിട്ട് 3-ാമത്തെയോ 5-ാമത്തെയോ ദിവസം തിരിച്ചിടുന്നു, അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നു, എന്നിട്ട് നമുക്കൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ സംഭവം നമ്മൾ ഈ ഭ്രൂണത്തിനെ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം അത്ര ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും, നമുക്ക് ഒരു കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഭ്രൂണം തിരിച്ച് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണങ്ങളെയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അതിനെ ശീതീകരിച്ച് വെക്കുന്നു. ശീതീകരിച്ച് വെച്ച ശേഷം ആ ശീതീകരിച്ച ഭ്രൂണത്തെ പിന്നൊരവസരത്തിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും, പിന്നെ ഇപ്പോൾ 3 മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തെ ആ ആവരണത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷം തിരിച്ച് ഭ്രൂണത്തിനെ ഇടുന്നു. അങ്ങനെയും സംഭവിക്കാം. 2 രീതിയിൽ നമുക്ക് എംബ്രിയോസിനെ ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് ഇടാം. 1, ഫ്രഷ് ആയിട്ട്, അതായത് ആ IVF സൈക്കിൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ അവസരം നല്ലൊരു അവസരമല്ലെങ്കിൽ, ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശീതീകരിച്ച ശേഷം പിന്നെ അതുമാത്രമല്ല, നമുക്ക് 2 ഭ്രൂണങ്ങളെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ IVF ചെയ്യുമ്പോൾ കൂടുതൽ ഭ്രൂണങ്ങളുണ്ടാവും, ചിലർക്ക് 8 ഭ്രൂണങ്ങൾ നല്ല ഭ്രൂണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭ്രൂണങ്ങളെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് IVF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് 2-ാമത്തെയോ 3-ാമത്തെയോ ഒക്കെ ഈ ഭ്രൂണങ്ങളെ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ പോസിറ്റീവായി ബേബിയായി 2 വർഷം കഴിഞ്ഞ ശേഷം 2-ാമതൊരു ബേബിക്ക് വേണ്ടി ഇത്രയും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഭ്രൂണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഒരു IVF അല്ലെങ്കിൽ ഇക്സിയിൽ സംഭവിക്കുന്നത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. ഇനി മുംബൈയിൽ നിന്നും സ്പോൺസർഷിപ്പ് പരിപാടി കേൾക്കാം. പിട്ടാര
3: ആപ് സുൻ രഹി ഹേ പിട്ടാര. ഇസ് കാര്യക്രം കെ ഇസ് ഭാഗ് കെ പ്രായോജക് ഹേ EISSMS പൂണെ.
4: ആപ് സുൻ രഹി ഹേ വിവിധ ഭാരതി രാഷ്ട്രീയ സേവാ ദേശ് കി സുരീലി ധഡ്കൻ. ഗീതോ ഭരി കഹാനി ബസ് കുഛ പലോ കെ ബാദ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിവിധ ഭാഷാ ഗാനങ്ങളുമായി മഴവില്ല. മഴവില്ലാദ്യമായി മലയാള ആൽബം ഗാനങ്ങളിൽ നിന്നും ഒരു ഗാനം യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553211. മറ്റൊരു നമ്പർ 9496593211. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
2: എന്തോറ്റി
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളെന്നും ജാവേദ് അലിയും ചിന്മയയും പാടിയ ഗാനം ചിത്രം എന്തിരൻ. രചന പ. വിജയ്, സംഗീതം എ. ആർ. റഹ്മാൻ.

0: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
5: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: പ്രിയ ശ്രോതാക്കളെ, മഴവില്ല് തുടരുന്നു. ഇനി ആവണിപ്പൂക്കൾ എന്ന ആൽബത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന യൂസഫലി കച്ചേരി, സംഗീതം MS വിശ്വനാഥൻ.

ഇന്നത്തെ മഴവില്ലിൽ അവസാനമായി കഭി അൽവിദ നാ കഹ്ന. ഈ ഹിന്ദി ചിത്രത്തിലെ ഗാനം ശങ്കർ മഹാദേവനും സംഘവും പാടിയത് രചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ ഇഷാൻ ലോയ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ മഴവില്ല് പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. CJP നേതാക്കളുമായി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും നടത്തിയ രണ്ടാംഘട്ട ചർച്ച ന്യൂഡൽഹിയിൽ പൂർത്തിയായി. ADGP MR അജിത്കുമാറിന്റെ സസ്പെൻഷൻ DGPയുടെ റിപ്പോർട്ട് പ്രകാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രമുഖ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായ പ്രമുഖരുമായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീത്വത്തെ ഹനിക്കുന്ന വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ നീതി കാട്ടണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് PE കുഞ്ഞീഷ. തൃശൂർ ബീച്ചിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്ത് വിള്ളലുകൾ ഉണ്ടായ വീടുകളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. 65th സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ July 29 വൈകുന്നേരം 5 മണിവരെ ദീർഘിപ്പിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണമേള 2026 കോട്ടയം ജില്ലാതല ഉദ്ഘാടനം തിങ്കളാഴ്ച സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: കാരുണ്യം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇത്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആരിശാല.
6: ഇനി നമുക്ക് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന സത്യൻ എന്തിക്കാട്, സംഗീതം ജോൺസൺ.

0: ും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: കൊല്ലം സുപ്രീം.
6: ഇനി നമുക്ക് വെക്കേഷൻ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന സോഹൻ റോയ്, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ഇംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971 9
3: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ।

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുതിയ കരുക്കൾ. ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം SP വെങ്കടേഷ്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ഇനി നമുക്ക് MG ശ്രീകുമാറും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം അവൻ ചാണ്ടിയുടെ മകൻ. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ സഞ്ജീവ് ലാൽ.

0: ായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
1: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കാർത്തികും ശ്വേതയും പാടിയത് ചിത്രം +2. ഈ ഗാനത്തിന്റെ രചന S. രമേശൻ നായർ, സംഗീതം മനു രമേശൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ നഗരപുരാണം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: നഗരപുരാണം.
4: മാനാഞ്ചിറയ്ക്ക് ചുറ്റും വളർന്ന നഗരമാണ് കോഴിക്കോട്. 14-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവിക്രമൻ നിർമ്മിച്ചതാണ് ഈ ചിറ. അക്കാലത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമായിരുന്നു അത്. കുളിക്കാനാണ് ഇതിലെ വെള്ളം ഉപയോഗിച്ചിരുന്നത്. സാമൂതിരി രാജകുടുംബത്തിന്റെ കുളിക്കടവുകളിൽ ഏറ്റവും വലുതെന്ന് പറയാം. കുളം കുഴിച്ചപ്പോൾ കിട്ടിയ ചെങ്കല്ലുപയോഗിച്ച് കിഴക്കും പടിഞ്ഞാറുമായി 2 കൊട്ടാരങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. ചിറയ്ക്ക് ചുറ്റിലുമുണ്ടായിരുന്ന പഴയ കൊട്ടാരത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നില്ല. ആ സ്ഥാനത്ത് പുതിയ നിർമ്മിതികൾ വന്നു. പഴയ ഹജൂർ കച്ചേരി തൊട്ട് കിഴക്കോട്ട് നീണ്ടുകിടക്കുന്നു കോം ട്രസ്റ്റ് ഓട്ട് കമ്പനിയുടെ പ്രധാന ഓഫീസ്. ഇന്ന് അടച്ചുപൂട്ടിയ ഈ കെട്ടിടം കൂടി പൊളിച്ചാൽ പഴമയുടെ അവസാന ആണിക്കല്ലും ഇളകും. മൂന്നര ഏക്കർ വിസ്തൃതിയിലുള്ള മാനാഞ്ചിറയും തൊട്ടടുത്തുണ്ടായിരുന്ന മൈതാനവും വടക്കുവശത്തെ അൻസാരി പാർക്കും കിഴക്കുവശത്തെ ടാഗോർ പാർക്കും എല്ലാം ചേർത്ത് മാനാഞ്ചിറ നവീകരിച്ചത് 1994 അമിതാഭ് കാന്ത് കോഴിക്കോട് കളക്ടറായപ്പോഴാണ്. നവീകരണ ശേഷം മാനാഞ്ചിറയും പരിസര പ്രദേശങ്ങളും മാനാഞ്ചിറ സ്ക്വയർ എന്ന പേരിൽ അറിയപ്പെട്ടു. സ്ക്വയറിന്റെ പടിഞ്ഞാറുഭാഗത്തെ ടൗൺ ഹാളും തൊട്ടടുത്ത് കിടക്കുന്ന ക്രൗൺ തിയേറ്ററും പഴമയിലേക്ക് മുഖം മിനുക്കി ഇന്നുമുണ്ട്. മാനവിക്രമൻ ചിറ ലോപിച്ച്

0: മാനാഞ്ചിറയായി എന്നാണ് അനുമാനം. ചിറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കുളമുണ്ടായിരുന്നു. മുതലക്കുളം എന്നായിരുന്നു അതിന്റെ പേര്. കുളത്തിന്റെ സ്ഥാനത്ത് ഇന്ന് മൈതാനമാണ്. കോഴിക്കോട്ടെ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപരിപാടികൾ നടക്കുന്നത് ഇവിടെയാണ്. നഗരവാസികളുടെ കുടിവെള്ള സ്രോതസ്സായി മാനാഞ്ചിറ മാറിയത് ടിപ്പു സുൽത്താന്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തും അത് തുടർന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കാലിക്കറ്റ് മുനിസിപ്പൽ കൌൺസിൽ മാനാഞ്ചിറ കുടിവെള്ളത്തിന് മാത്രമായി സംവരണം ചെയ്തു. കോഴിക്കോട്ടെ പ്രധാന കെട്ടിടങ്ങളായ LIC ഡിവിഷണൽ ഓഫീസ്, ആദായ നികുതി ഓഫീസ്, SBI മേഖലാ ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ്, പബ്ലിക് ലൈബ്രറി എന്നിവ പ്രവർത്തിക്കുന്നത് മാനാഞ്ചിറയ്ക്ക് ചുറ്റിലുമാണ്. മാനാഞ്ചിറയ്ക്ക് തെക്ക് കിഴക്കുമാറിയാണ് വട്ടത്തിൽ നിർമ്മിച്ച പട്ടാളപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ തന്റെ സൈന്യത്തിലെ മുസ്ലിം ഭടന്മാർക്ക് നിസ്കരിക്കാൻ നിർമ്മിച്ച പള്ളിയാണ് ഇതെന്ന് രേഖകൾ. ഇടക്കാലത്ത് പള്ളി നവീകരിച്ചു. ബഹുനിലകളിൽ നിസ്കരിക്കാനുള്ള സൌകര്യമുണ്ട് ഈ പള്ളിക്ക്. പള്ളിയുടെ തൊട്ടുമുൻപിലുള്ള റോഡിന് മായിൻ റോഡ് എന്നായിരുന്നു പേരെങ്കിലും ഇന്ന് ആ പേര് ആരും ഉപയോഗിക്കാറില്ല. മാനാഞ്ചിറയ്ക്ക് വടക്ക് കിഴക്കുമാറിയാണ് പ്രശസ്തമായ CSI കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. ജർമ്മൻ മിഷണറിമാരുടെ സംഭാവനകളുടെ ഉദാത്തമായ പ്രതീകമാണ് ഇത്. 1856 ഹെർമൻ ഗുണ്ടർട്ടിന്റെ കാലത്താണ് പള്ളി നിർമ്മിച്ചത്. യൂറോപ്യൻ കേരള ശൈലികളുടെ സംയോജനം വാസ്തുവിദ്യയിൽ പ്രകടമാണ്. കമാനാകൃതിയിലുള്ള പ്രവേശന കവാടത്തിന് മുകളിൽ 3 തട്ടുകളുള്ള ഒരു ഗോപുരമുണ്ട്. ടൈലുകൾ കൊണ്ടാണ് മേൽക്കൂര. താഴെ പ്രധാന ഹാളും ചുറ്റിലും മുറികളുമടങ്ങിയ പള്ളിയിൽ നിലവിലുള്ള പൈപ്പ് ഓർഗൻ ഇംഗ്ലണ്ടിലെ സെന്റ് ഐഡൻസ് പള്ളിയുടെ സംഭാവനയാണ്. CSI പള്ളിയിൽ നിന്ന് വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് പള്ളി ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. മാനാഞ്ചിറയിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്താൽ ചരിത്രപ്രസിദ്ധമായ തളി മഹാദേവ ക്ഷേത്രമായി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിലെ ശിവലിംഗം പരശുരാമ പ്രതിഷ്ഠയാണെന്ന് പറയപ്പെടുന്നു. സാമൂതിരിമാരുടെ കാലഘട്ടത്തിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചു. അക്കാലത്തെ വാസ്തുവിദ്യ അകത്തും പുറത്തും പ്രകടമാണ്. രേവതി പട്ടത്താനം എന്ന വിദ്വൽ സദസ് നടന്നിരുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും ചെറൂട്ടി റോഡിലെ ഭദ്രകാളി ക്ഷേത്രവും മാനാഞ്ചിറയിൽ നിന്നും ഏറെ ദൂരത്തിലല്ലെന്നും എടുത്തു പറയണം. നഗരപുരാണം. രചന മധുശങ്കർ മീനാക്ഷി. ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ആകാശവാണി അനന്തപുരി FM 101.9.
3: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസതുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
4: സഴ്സിയുടെ കൊട്ടാരത്തിൽ സന്തോഷവാന്മാരായി താമസിച്ചിരുന്ന ഒഡീസിയൂസിനും കൂട്ടുകാർക്കും തിരികെ തങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടായി. അവർ സഴ്സിയോട് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ സഴ്സി എന്താ പറഞ്ഞത്? പ്രേതലോകമായ പാതാളത്തിൽ ചെന്ന് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞാലേ സ്വന്തം രാജ്യത്ത് തിരിച്ചെത്താൻ പറ്റുകയുള്ളൂ എന്ന്. പക്ഷേ പ്രേതലോകത്തിലേക്ക് പോകാൻ ഒഡീസിയൂസിനും കൂട്ടുകാർക്കും ഭയമായി. അവർ പ്രേതലോകത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. സന്ധ്യയായി. ചുറ്റും ഘോരമായ ഇരുട്ട് നിറഞ്ഞു. കപ്പൽ ഭൂമിയുടെ അറ്റത്തുള്ള ഓഷ്യാനസ് എന്ന മഹാസമുദ്രത്തിലെത്തി. സദാ കാർമേഘപടലങ്ങളും മഞ്ഞും കുടികൊള്ളുന്ന ആ പ്രദേശത്ത് അവരിറങ്ങി. പെരിമിഡസും യൂറിലോക്കസും ബലിമൃഗങ്ങളെ ബലമായി പിടിച്ചു.

അതേസമയം ഒഡീസിയോസ് 1.5 അടി നീളം വീതിയിൽ ഒരു കുഴി കുഴിച്ചു. അദ്ദേഹം തന്റെ വെള്ളിവാൾ ഉറയിൽ നിന്നൂരി ഉയർത്തിപ്പിടിച്ചു. തേനും വീഞ്ഞും പരേതാത്മാക്കൾക്കായി കുഴിയിൽ അർച്ചന ചെയ്തു. അതിനുമീതെ ബാല്യമാവ് വിതറി. പിന്നീട് പാതാളരാജ്ഞിയായ പെർസോഫോണിയായോട് പ്രാർത്ഥിച്ച് ആടുകളുടെ കഴുത്ത് വെട്ടി. കടും ചുവപ്പ് നിറമുള്ള രക്തം അരുവി പോലെ ഒഴുകി. ഒരു വലിയ ബഹളം. പരേതാത്മാക്കൾ ഈയാമ്പാറ്റകൾ പോലെ ഉയർന്നു വന്നു. യുവാക്കന്മാരും യുവതികളും വൃദ്ധന്മാരും പിഞ്ചുകുഞ്ഞുങ്ങളും നിഴലുകൾ പോലെ ചുറ്റും വന്ന് അണിനിരന്നു. ഉഗ്രമായ ആർത്തനാദങ്ങൾ മുഴങ്ങി. ഈ ഭീകരമായ ശബ്ദം സഹിക്കാൻ പറ്റാത്തതായി ഒഡീസിയസിന് തോന്നി. കൊന്നിട്ടിരിക്കുന്ന ബലിമൃഗങ്ങളെ തീയിൽ പൊരിച്ചെടുക്കുവാനും പാതാള രാജാവായ ഹേഡസിനോടും പെർസോഫോണിയായോടും പ്രാർത്ഥിക്കുവാനും അനുചരന്മാരോട് ഒഡീസിയസ് അഭ്യർത്ഥിച്ചു. ഒഡീസിയസ് വാളൂരിപ്പിടിച്ചു നിന്നു. പ്രവാചകനായ ടൈറിസിയാസിനോട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടേ ബലിരക്തം കുടിക്കാൻ പരേതാത്മാക്കളെ അനുവദിക്കാവൂ എന്ന് സഴ്സി പറഞ്ഞിരുന്നല്ലോ. ആദ്യമായി വന്നത് സഹയോദ്ധാവായിരുന്ന എൽപിനോർ ആയിരുന്നു. സഴ്സിയുടെ ഭവനത്തിൽ നിന്നും പാതാളത്തിലേക്ക് പുറപ്പെടുന്ന വേളയിൽ മാളികയുടെ മുകളിൽ നിന്നും താഴെ വീണ് മരിച്ചയാളാണ് എൽപിനോർ. യാത്രയ്ക്കുള്ള തിടുക്കം മൂലം അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിന് അവർക്ക് സാധിച്ചിരുന്നില്ല. ഒഡീസിയസിന്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. ഉത്കടമായ സങ്കടത്തോടെ അദ്ദേഹം ചോദിച്ചു, എൽപിനോർ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇരുളടഞ്ഞ പശ്ചിമദേശത്തെത്തിയത്? കേവലം കാൽനട കൊണ്ട് ഞങ്ങളുടെ കപ്പലിന്റെ വേഗത്തെ എങ്ങനെ പിന്നിലാക്കി? അദ്ദേഹം നിശബ്ദ വേദനയോട് പറഞ്ഞു. ഒഡീസിയസ് ദുർവിധിയാലും മദ്യലഹരിയാലും സംഭവിച്ചുപോയി. അങ്ങനെയൊക്കെ ആ നീളമുള്ള ഗോവണിപ്പടികൾ ചവിട്ടിയിറങ്ങുവാൻ കഴിയാതെ താഴെ വീണതാണ്. അപ്പോൾ തന്നെ മരിച്ചുപോയി. അങ്ങനെ ഈ പാതാളത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണേ. ശിരസ് വേർപെട്ട എന്റെ മൃതശരീരം സംസ്കരിക്കപ്പെടാതെ സഴ്സിയുടെ ഭവനത്തിനടുത്ത് കിടക്കുന്നു. അങ്ങ് മടങ്ങിച്ചെല്ലുമ്പോൾ ശേഷക്രിയകൾ നടത്തി എന്നെ സംസ്കരിക്കണം. എനിക്ക് വേണ്ടി ഒരു സ്മാരകം സമുദ്രതീരത്ത് പണിയുകയും ചെയ്യണം. അതിന്റെ മുകളിലായി ഞാൻ ഉപയോഗിച്ചിരുന്ന കപ്പൽ തുഴയും പ്രതിഷ്ഠിക്കണം. ഈ പരമ നിർഭാഗ്യവാന്റെ സ്മരണ ഭാവി തലമുറ കാത്തു സൂക്ഷിക്കാനിടയാക്കണേ. ഒഡീസിയസ് പറഞ്ഞു, സ്നേഹിത, അങ്ങ് ആവശ്യപ്പെട്ട കാര്യം തീർച്ചയായും ഞാൻ നിർവഹിക്കുന്നതാണ്, ഉറപ്പായും വിശ്വസിച്ചാലും. സമീപത്തായി തന്റെ സ്വന്തം മാതാവിന്റെ പ്രേതം നിൽക്കുന്നത് ഒഡീസിയസ് കണ്ടു. ധീരനായ ആട്ടോലിക്കസിന്റെ പുത്രിയാണ് അവർ. അമ്മയെ കണ്ട മാത്രയിൽ ഒഡീസിയസിന്റെ കണ്ണുകൾ കരകവിഞ്ഞൊഴുകി. അദ്ദേഹം ട്രോയിലേക്ക് പോകുന്ന വേളയിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ ദുഃഖം നിറഞ്ഞ മുഖം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വിഷമമുണ്ടാക്കി. പക്ഷേ ടൈറിസിയാസ് എന്ന പ്രവാചകനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് മുൻപ് ബലിമൃഗത്തിന്റെ രക്തം കുടിക്കുവാൻ പരേതാത്മാക്കളെ ആരെയും അനുവദിക്കാൻ സ്വർണ്ണദണ്ഡം വഹിച്ചുകൊണ്ട് ടൈറിസിയാസിന്റെ ആത്മാവ് നിഴൽ പോലെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പരിചിതനെ പോലെ പറഞ്ഞു, ഭാഗ്യഹീനനായ മനുഷ്യ, സൂര്യപ്രകാശത്തിൽ നിന്നും വിദൂരമായ ഈ തമോഭൂമിയിലേക്ക് താങ്കളെ ആനയിച്ച സംഭവഗതികൾ എന്താണ്? ആ കുഴിയിൽ നിന്നും മാറി നിൽക്കുക, വാളുറയിലിടുക. ഈ രക്തം ഞാൻ യഥേഷ്ടം പാനം ചെയ്യട്ടെ. അനന്തരം സകല വിവരങ്ങളും എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. വാളുറയിലിട്ട് ഒഡീസിയസ് മാറി നിന്നു. ടൈറിസിയാസിന്റെ ആത്മാവ് യഥേഷ്ടം രക്തം പാനം ചെയ്തു. പ്രവാചക ശ്രേഷ്ഠനെ പോലെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. അതുല്യ പരാക്രമിയായ ഒഡീസിയസ്, താങ്കൾ ജന്മഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സമുദ്രദേവനായ പൊസിഡോൺ നിങ്ങളുടെ യാത്ര ക്ലേശകരവും അപകടപൂർണവുമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ സൈക്ലോപ്സിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതുകൊണ്ട് ദേവൻ കോപിച്ചിരിക്കുകയാണ്. ജന്മദേശത്തെത്തുവാൻ കഴിയുമെങ്കിൽ അനേകം യാതനകൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ യാത്രാമധ്യേ സൂര്യദേവന്റെ സന്താനങ്ങളായ ആടുമാടുകൾ മേയുന്ന ദ്വീപ് കാണും. താങ്കളും അനുചരന്മാരും സംയമനം പാലിക്കണം. ആടുമാടുകളെ ഉപദ്രവിക്കരുത്. സർവ്വതും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഹീലിയോസ് എന്ന സൂര്യദേവന്റെ കോപത്തിന് നിങ്ങൾ ഇടവരുത്താതെ ആടുമാടുകളെ ഉപദ്രവിക്കാതെ പോവുക. അവയെ ഉപദ്രവിക്കുന്ന പക്ഷം നിങ്ങളുടെ കപ്പലും അനുചരന്മാരും ഒന്നടങ്കം നശിക്കും. അഥവാ ഒരാൾ മാത്രം രക്ഷപ്പെടുന്ന പക്ഷം വളരെ ദുരിതങ്ങൾ അനുഭവിച്ച് അനുയായികളെല്ലാം നഷ്ടപ്പെട്ട് ഒരപരിചിതനെ പോലെയായിരിക്കും നിങ്ങൾ ഇഥാക്കയിലെത്തുക. വീട്ടിൽ ചെന്നാലും ദുരന്തങ്ങൾ നിങ്ങളെ വലയം ചെയ്യും. മുഷ്കരന്മാരും തെമ്മാടികളുമായ ആളുകൾ നിങ്ങളുടെ സ്വത്തുകൾ മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചിരിക്കും. നിങ്ങളുടെ ഭാര്യയെ വിവാഹം കഴിക്കുവാൻ അവർ മത്സരം നടത്തുന്ന കാഴ്ചയായിരിക്കും ഇഥാക്കയിൽ നിങ്ങൾ കാണുന്നത്. എങ്കിലും അവർക്കെല്ലാം കനത്ത ശിക്ഷ നൽകുവാൻ നിങ്ങൾക്ക് കഴിയും. ടൈറിസിയ

തുടർന്നു. അവരെ തുറന്ന സമരത്തിലോ ചതിപ്പോരിലോ സംഹരിച്ച ശേഷം നിങ്ങൾ ഒറ്റ തുഴയുമായി കപ്പൽ നയിക്കുക. സമുദ്രത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാത്തവരും ആഹാരത്തിൽ ഉപ്പ് തൊടാത്തവരുമായ ഒരു വർഗ്ഗക്കാരെ അവിടെ കണ്ടെത്തും. അവർക്ക് കപ്പലുകളാകട്ടെ പക്ഷിത്തൂവൽ പോലുള്ള തുഴകളാകട്ടെ ഒന്നുമില്ല. ഒരിക്കലും തെറ്റുവരാത്ത ഒരടയാളം തരാം. ഒരപരിചിതൻ നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ കൈയിലെ സാധനമെന്തെന്ന് ചോദിക്കും. അപ്പോൾ നെല്ലും പതിരും വേർപെടുത്താനുള്ള കോരികയാണെന്ന് പറയുക. തുഴ തറയിൽ കുത്തി നിർത്തിയ ശേഷം ഒരാണാടിനെയോ മൂരിയെയോ കാട്ടുപന്നിയെയോ പൊസിഡോൺ ദേവന് ബലി കൊടുക്കുക. അനന്തരം മടങ്ങിവന്ന് ഒളിമ്പസിൽ വാണരുളുന്ന ദേവന്മാർക്ക് യഥാക്രമം യാഗങ്ങൾ നടത്തുക. കടലിൽ വച്ചായിരിക്കും താങ്കൾക്ക് മരണം സംഭവിക്കുക. തികച്ചും സമാധാനപരമായ മരണം. നിങ്ങളുടെ ഉറ്റവരും ഉടയവരുമെല്ലാം അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. ഒഡീസിയൂസ് ഭയചകിതനായി, ഹാ ടൈറിസിയാസ്, ഇതാണ് ദേവകൾ എനിക്ക് വച്ചു നീട്ടിയിട്ടുള്ള വിധിയെങ്കിൽ ഒരക്ഷരവും അതിനെതിരായി ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. അതാ അവിടെ പരേതയായ എന്റെ അമ്മയുടെ ആത്മാവിനെ ഞാൻ ദർശിക്കുന്നു. അമ്മയാകട്ടെ ബലിരക്തത്തിന് സമീപം നിശ്ചലയായി നിൽക്കുകയാണ്. സ്വന്തം പുത്രന്റെ മുഖത്ത് നോക്കുന്നില്ല, ഒരക്ഷര ഉരിയാടുന്നില്ല. ഞാൻ അമ്മയോട് സംസാരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ടൈറിസിയാസ് പറഞ്ഞു, പറയാം. പരേതാത്മാക്കളിൽ ഏതെങ്കിലും ഒന്നിനെ ഈ ബലിരക്തത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചാൽ അത് വന്നുകൊള്ളും. താങ്കൾ വിസമ്മതിച്ചാൽ അത് തിരികെ പൊയ്ക്കോളും. ടൈറിസിയാസ് പാതാളത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് പോകുന്നത് ഒഡീസിയൂസ് നിർനിമേഷനായി നോക്കി നിന്നു. ടൈറിസിയാസിന്റെ ആത്മാവ് പോയ ശേഷം ഒഡീസിയൂസ് കാത്തുനിന്നു. സ്വന്തം അമ്മയുടെ ആത്മാവ് സമീപത്തെത്തി. ബലിമൃഗത്തിന്റെ രക്തം അവർ ആവോളം പാനം ചെയ്തു. ഒഡീസിയൂസിന്റെ അമ്മ മകനോടിങ്ങനെ പറഞ്ഞു, പ്രിയമകനെ, നീ എങ്ങനെ ഈ കരാളവും കാർമേഘവ്രതവുമായ പാതാളത്തിലെത്തി? ജീവനുള്ളവർക്ക് ഇവിടെ വരിക സാധ്യമല്ലല്ലോ. കര കാണാത്ത കടലും മരണനദിയും ഭയങ്കരമായ ഓഷ്യാനസ് സമുദ്രവും നീ എങ്ങനെ തരണം ചെയ്തു? ട്രോയിയിൽ നിന്നാണോ നീ വരുന്നത്? ഇഥാക്കയിൽ മടങ്ങിയെത്തി നിന്റെ ഭാര്യയെ കാണുന്നില്ലേ? ഒഡീസിയൂസ് പറഞ്ഞു, ട്രോയ് കീഴടക്കിയ ശേഷം ഞങ്ങൾ മടക്കയാത്ര നടത്തുകയാണ്. ഇഥാക്കയിലെ മണ്ണിൽ ഇതുവരെ ഞങ്ങൾ കാലുകുത്തിയിട്ടില്ല. ടൈറിസിയാസിനെ കണ്ട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നു. അമ്മയുടെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് തിടുക്കുമായിരുന്നു. അമ്മ എങ്ങനെയാണ് മരിച്ചത്? വല്ല രോഗവുമായിരുന്നോ? അതോ ആർട്ടിമിസ് ദേവി തന്റെ മൃദുല ശൂലം കൊണ്ട് അമ്മയുടെ ജീവൻ അപഹരിച്ചതോ? അച്ഛനെ കുറിച്ച് അറിയാനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അച്ഛൻ എന്തു ചെയ്യുന്നു? ഞാൻ തിരിച്ചു വരികയില്ലെന്ന് കരുതി പെനിലോപ്പി മറ്റാരെങ്കിലും കല്യാണം കഴിച്ചോ? എന്റെ മകൻ എന്തു ചെയ്യുന്നു? ഒഡീസിയസിന്റെ അമ്മ പറഞ്ഞു, മകനെ, പെനിലോപ്പി വിശ്വസ്തയാണ്. അവൾ നിന്നെ ഓർത്ത് വേദനിച്ച് കഴിയുന്നു. ടെലമാക്കസ് കുമാരൻ ധീരനാണ്, അവനെ എല്ലാവരും ബഹുമാനിക്കുന്നു. നീ പോയതിൽ പിന്നെ വിഷമിച്ച് നിന്റെ അച്ഛൻ നാട്ടിൻ പുറത്തു പോയി താമസിക്കുകയാണ്. ശൈത്യകാലത്ത് പരിചാരകരോടൊത്ത് കരിയും പൊടിയും അണിഞ്ഞ് അഗ്നികുണ്ടത്തിനടുത്ത് കിടന്നുറങ്ങുന്നു. കമ്പിളി പുതയ്ക്കുന്നില്ല. മുന്തിരിവള്ളികൾക്കരികിൽ കരിയില നിരത്തിയാണ് വേനൽക്കാലത്ത് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. നിന്റെ വരവും കാത്ത് അദ്ദേഹം ദുഃഖിതനായി കഴിയുന്നു. മകനെ, നിന്നെക്കുറിച്ചുള്ള ദുഃഖമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിന്നെ കാണാൻ കൊതിച്ച് ഞാൻ കാത്തിരുന്നു. ആ ദുഃഖമാണ് എന്റെ മരണകാരണം. അമ്മയുടെ വാക്കുകൾ ഒഡീസിയൂസിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആ സ്നേഹനിധിയെ ആലിംഗനം ചെയ്യാൻ മകൻ 3 പ്രാവശ്യം ശ്രമിച്ചു. അപ്പോഴെല്ലാം ആ പ്രേതാത്മാവ് ഒരു സ്വപ്നം പോലെയോ നിഴൽ പോലെയോ വഴുതി മാറുകയാണ് ചെയ്തത്. ഹൃദയത്തിൽ അഗ്നിവാൾ തറയ്ക്കുന്ന അനുഭവമാണ് അപ്പോഴുണ്ടായത്. ഗദ്ഗദത്തോടെ ഒഡീസിയൂസ് പറഞ്ഞു, എന്റെ അമ്മേ, അമ്മയെ ആശ്ലേഷിക്കുവാൻ ഞാൻ തുനിയുമ്പോഴെല്ലാം അമ്മ മറഞ്ഞു കളയുന്നത് എന്തിനാണ്? പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ദുഃഖഭാരം തെല്ലി ശമിപ്പിക്കുന്നതിന് അമ്മ തയ്യാറാവുകയല്ലേ? എന്നെ കബളിപ്പിക്കുന്നതിന് പെഴ്സോഫോണിയ അയച്ച ഭീകര പ്രേതരൂപിണിയാണോ അങ്ങ് എന്ന് ഞാൻ സംശയിക്കുന്നു. മനുഷ്യജന്മം എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഭാഗ്യഹീനനായ എന്റെ കുഞ്ഞെ, പെഴ്സോഫോണിയ നിന്നെ വഞ്ചിക്കുകയില്ല. അവർ സ്യൂസിന്റെ പുത്രിയാണ്. മനുഷ്യജന്മം എടുത്തിട്ടുള്ള ഏതൊരാളും മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മാത്രമാണിത്. വെളുത്ത അസ്ഥികൂടത്തെ വെടിഞ്ഞ് ആത്മാവ് പുറത്തു പോകുമ്പോൾ നമ്മുടെ അസ്ഥിയും മാംസവും തമ്മിൽ ബന്ധിക്കാനുള്ള ശക്തിയില്ലാതാകുന്നു. ആളിക്കത്തുന്ന അഗ്നി സർവവും അതിൽ എരിക്കുന്നു. നീ വീണ്ടും പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോവുക. ഈ വിവരങ്ങളെല്ലാം നിന്റെ പ്രിയതമയെ നീ അറിയിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഒഡീസിയൂസിന്റെ അമ്മ അപ്രത്യക്ഷയായി. മരണഗേഹത്തിൽ നിന്നും നിരവധി ആത്മാക്കൾ ചുറ്റും കൂടി നിന്നു. സ്ത്രീകൾ, യുദ്ധവീരന്മാർ, കുലകന്യകകൾ, രാജാക്കന്മാർ തുടങ്ങി അനേകം ആത്മാക്കൾ. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഒഡീസിയൂസ് കുഴങ്ങി. വാളുയർത്തിപ്പിടിച്ച്
പ്രേതങ്ങൾ

0: ങ്ങളെയെല്ലാം അകറ്റി നിർത്തിയ ശേഷം ഒരു വരിയായി തന്റെ സമീപം വരുവാൻ അദ്ദേഹം അവരോട് ആജ്ഞാപിച്ചു. കുലീനയായ ട്രയോ ആണ് ആദ്യം വന്നത്. അവൾ അവളുടെ കഥ പറഞ്ഞു. പിന്നീട് ആപ്പസോസിന്റെ പുത്രിയായ ആന്റിക്കോപ്പിയ എത്തി. സ്യൂസിനോടത്ത് ശയിച്ചു എന്നതാണ് അവളുടെ ഏറ്റവും വലിയ ബഹുമതി. തീപ്സ് നഗരം സ്ഥാപിച്ചത് അവളുടെ പുത്രന്മാരായ ആംബിയോണും സിത്താസുവുമാണ്. ഹെർക്കുലീസിന്റെ മാതാവായ ആൽക്കമിനിയും സമീപമെത്തി. എഡിപ്പസ് രാജാവിന്റെ മാതാവും സുന്ദരിയുമായ എബിക്കാസ്റ്റായെയും ഒഡീസിയസ് കണ്ടു. ഹൃദയശുദ്ധിയുള്ളവളെങ്കിലും അറിയാതെ അവളൊരു ഘോര അപരാധം ചെയ്തുപോയി. പിതൃഘാതകനായ സ്വന്തം പുത്രനെ അവൾക്ക് ആളറിയാതെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഈ കാര്യം മനുഷ്യരാരും അറിയാതെ ഒളിപ്പിച്ചു വച്ചെങ്കിലും ക്രൂരമായ ശിക്ഷ എപ്പിക്കാസ്റ്റായ്ക്കും ഇഡിപ്പസിനും ലഭിച്ചു. പാതാള ലോകത്തിലേക്ക് അവൾ ആനയിക്കപ്പെട്ടു. നിരന്തരമായ ദുഃഖവും പശ്ചാത്താപവും മൂലം തടവുമുറിയുടെ കഴുക്കോലിൽ അവൾ തൂങ്ങിച്ചാവുകയാണ് ഉണ്ടായത്. ഇഡിപ്പസിന് വേണ്ടുവോളം യാതനകളുണ്ടായി. എപ്പിക്കാസ്റ്റായുടെ ആത്മാവ് അവയെല്ലാം മകനെക്കൊണ്ട് അനുഭവിപ്പിക്കുകയും ചെയ്തിരുന്നു. സമയം ഏറെ കഴിഞ്ഞു. പെർസോഫോണിയ വന്ന് സ്ത്രീകളുടെ പ്രേതാത്മാക്കളെ ഒഴിഞ്ഞുമാറ്റി. അപ്പോൾ ആഗമനോൺ രാജാവിന്റെ പ്രേതം പ്രത്യക്ഷമായി. ചുവന്ന രക്തം പാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആഗമനോണിന്റെ ആത്മാവ് ഒഡീസിയസിനെയും കൂട്ടരെയും തിരിച്ചറിഞ്ഞു. ഇരു കൈകളും നീട്ടി ഒഡീസിയസിനെ പുൽകാൻ അദ്ദേഹം കുതിച്ചു. പക്ഷേ ജീവിച്ചിരുന്നപ്പോഴത്തെ ശക്തിയും ധൈര്യവും അപ്പോളില്ലായിരുന്നു. ഒഡീസിയസ് സങ്കടം കൊണ്ട് ആർത്തനാദം മുഴക്കി. ആഗമനോൺ രാജാവേ, ട്രോയ് യുദ്ധം കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് മുമ്പായി അങ്ങ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചല്ലോ. എങ്ങനെയായിരുന്നു താങ്കളുടെ മരണം? സമുദ്രത്തിൽ വച്ചായിരുന്നോ അതോ നാട്ടിലേതെങ്കിലും കലാപം ഉണ്ടായോ? പ്രിയ സ്നേഹിത, ഞാൻ എന്റെ ഭാര്യയെ കാണുവാൻ ഓടിയെത്തി. പക്ഷേ അവൾ ക്ലിറ്റമെസ്ട്ര വേറൊരുവനുമായി പ്രേമത്തിലായിരുന്നു. ഒരു വലിയ വിരുന്നൊരുക്കി അവർ എന്നെ സ്വീകരിച്ചു. അവിടെ വച്ച് എന്നെ ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു ആ വഞ്ചകി. ഒഡീസിയസെ, ഒരിക്കലും ആരെയും വിശ്വസിക്കരുത്. എല്ലാ രഹസ്യങ്ങളും ആരോടും പറയരുത്. പക്ഷേ പെനിലോപ്പി വിശ്വസ്തയും സ്നേഹവതിയുമാണ്. അവൾ താങ്കളെ വഞ്ചിക്കുകയില്ല എന്നെനിക്കറിയാം.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 8-ാം ദിവസം. നവീൻ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലമ്പീടും മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മെഗ്ഫിൽ. 9:30 സംഗീതസുധ. തിരുവിഴ ആർ ജയശങ്കർ അവതരിപ്പിച്ച നാഗസുര കച്ചേരി. 10:30 നിശാസുരബി. 11:00 സുഭാഷിതം. ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലീസ്.

ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു. തുടർന്ന് അറിയിപ്പ്, രാവിലെ 9 വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. ബൈലോപ്പള്ളിയുടെ കയ്പവലരി എന്ന കവിത, ആലാപനം സരിത രാജീവ്. അധ്യാത്മരാമായണ പാരായണം 9 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം ദീപ മന്മഥൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ 7:15 ആരണ്യകം ആയിരാരോഗ്യം. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 89 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 9 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 വരെ പുത്തൻ പാട്ടുകൾ. 10:30 റിഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികൾ. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. പേവിഷബാധ പ്രതിരോധം, ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 നേർമൊഴി, നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആശാലതയുമായുള്ള അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരയിപ്പുകൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം. 9 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം, ഡോക്ടർ ടി കെ അനുകുമാരിയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ. ബൈജു എൻ രജിത് അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാസുരവി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ. Don't

0: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: മാണിക്യൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. രചന ഗിരീഷ് പുതഞ്ചേരി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.
1: രാമായണ പാരായണം 8-ാം ദിവസം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടി

0: നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: ടൈമിംഗ് വകരേ പ്രധാനമന്ത്രി ജീ ബിൽ ലാ രേ തോയി വിലംബ നീ ഹോ ചെയ്യേ ദേശ ചാത്തേ പ്രധാനമന്ത്രി ജീ കൈ രുക്കാവട പൈതേ ഹട്ടകണ്ടെ അപനാന ഠീക് നീ ഹോ വി ആർ ടേക്കിംഗ് ഇമ്പോർട്ടന്റ് സ്റ്റെപ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ സ്റ്റുഡന്റ്സ്.
0: സിജെപി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സിജെപിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. മൂന്ന് നിർദ്ദേശങ്ങളാണ് സിജെപി മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിജെപി മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സിജെപി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCC കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
3: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ITMeet കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെ ടി ഡി സിയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്.

0: ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ പാരാ സ്വിമ്മിങ്ങിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65-ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
1: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം.

0: സന്ധ്യാഗീതമായിരുന്നു ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സ്നേഹത്തിന് മനസ്സിലാക്കുക എന്നൊരു തലം കൂടിയുണ്ട്. മറ്റൊരാളുടെ മാനസികസ്ഥിതിയും സാഹചര്യങ്ങളും മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം, ഗാനം, മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, ട്രൈക്കോകാർഡ് എങ്ങനെയാണ് നെല്ലിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മണ്ണും മണ്ണു സംരക്ഷണവും കർഷകനെ സംബന്ധിച്ച് കാർഷിക സുസ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ്. മണ്ണറിഞ്ഞു കൃഷി ചെയ്യണം എന്നാണ് പറയാറ്. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികൾ കൃഷിക്കും മണ്ണിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണറിഞ്ഞ് കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ഒരു വിജ്ഞാനപ്രദമായ പ്രഭാഷണം കേൾക്കാം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതീഷ് പി ആണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.
3: നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും വേണ്ടി സുസ്ഥിരമായ കൃഷി സാധ്യമാക്കുന്നതിന് മണ്ണിനെ അറിഞ്ഞ് ഓരോ മണ്ണിനും അനുയോജ്യമായ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന 1 ഇഞ്ച് മേൽമണ്ണാണ് ഇവിടെ കൃഷിയും ജീവനും സാധ്യമാക്കുന്നത്. ആ 1 ഇഞ്ച് മേൽമണ്ണ് രൂപപ്പെടുന്നതിന് 1000 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും എന്നതാണ് വസ്തുത. ഓരോ പ്രദേശത്തും അത്തരത്തിൽ രൂപപ്പെടുന്ന മണ്ണിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അതാത് പ്രദേശത്തിന്റെ കാലാവസ്ഥ, ചരിവ്, അവിടുത്തെ പാറയുടെ അടിസ്ഥാന സ്വഭാവം

ദൈവിക പ്രവർത്തനങ്ങൾ എന്നിവയാണ്. അതുകൊണ്ട് ഓരോ പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ആ സ്വഭാവ വൈജാത്യം കൊണ്ട് തന്നെ എല്ലാത്തരം മണ്ണിനും യോജിച്ച ഒരു കൃഷിരീതി വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഓരോ പ്രദേശത്തിൻ്റെയും മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് അതാതിടങ്ങളിലെ കൃഷിരീതിയിൽ അനുയോജ്യമായ സംരക്ഷണ മുറകൾ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. മണ്ണ് സംരക്ഷണത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് മണ്ണിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മണ്ണ് പരിശോധനയാണ് അതിനുള്ള മാർഗം. കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ എടുക്കേണ്ടത്. മണ്ണ് സാമ്പിൾ തെറ്റായ രീതിയിൽ എടുത്താൽ മണ്ണ് പരിശോധന കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. ഒരേ തരത്തിലുള്ള കൃഷിഭൂമിയാണ് കർഷകനുള്ളതെങ്കിൽ ആ സ്ഥലത്തെ പ്രതിനിധീകരിച്ച് ഒറ്റ സാമ്പിൾ എടുത്താൽ മതിയാകും. പക്ഷേ ആ ഒരു സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവനായി പ്രതിനിധീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നതിന് ആ കൃഷിസ്ഥലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ണ് സാമ്പിളുകൾ എടുക്കണം. അങ്ങനെ മണ്ണ് സാമ്പിളുകൾ എടുക്കുന്ന സമയത്ത് ചെടികളുടെ നേരെ ചുവട് ഭാഗം, അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ, വളക്കുഴി, റോഡിൻ്റെ വശം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വേണം സാമ്പിളുകൾ എടുക്കേണ്ടത്. ഇപ്രകാരം ഒരേക്കർ കൃഷിസ്ഥലത്തിന് കുറഞ്ഞത് 10 സാമ്പിളുകളെങ്കിലും എടുക്കേണ്ടതുണ്ട്. ആ മണ്ണ് സാമ്പിളുകളെല്ലാം കൂട്ടിക്കലർത്തി ക്വാർട്ടറിംഗ് എന്ന രീതി ഉപയോഗിച്ച് 4 ഭാഗിച്ച് എതിർ ഭാഗത്ത് കാണപ്പെടുന്ന 2 സാമ്പിളുകൾ ഒഴിവാക്കി ബാക്കി സാമ്പിളുകൾ കൂട്ടിയോജിപ്പിച്ച് അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഏകദേശം 1/2 കിലോ മണ്ണാണ് പരിശോധനയ്ക്ക് വേണ്ടി അയക്കേണ്ടത്. ഇനി കർഷകന് വിവിധ തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് വയൽ, നിരപ്പായ പറമ്പ്, ചെരിവുള്ള പറമ്പ്, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആ ഓരോ സ്ഥലത്തിനു വേണ്ടിയും മേൽപ്പറഞ്ഞ രീതിയിൽ വെവ്വേറെ മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ്. മണ്ണ് സാമ്പിളുകൾ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ മണ്ണിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണിലെ അമ്ലത്വം അഥവാ അസിഡിറ്റി, ലവണാംശം, ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മണ്ണ് പരിശോധനയുടെ മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. ഇതിൽ മണ്ണിൻ്റെ അമ്ലത്വം അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു ഘടകമാണ്. കേരളത്തിലെ മണ്ണുകളുടെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മണ്ണ് പൊതുവെ അസിഡിക് സ്വഭാവമുള്ളതാണ് എന്ന് കാണാൻ കഴിയും. അതിന് പ്രധാന കാരണം ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ഉയർന്ന ചൂടും തുടർന്ന് വരുന്ന തീവ്രമായ മഴയും ഒക്കെ കാരണം മണ്ണിലെ ക്ഷാരമൂലകങ്ങളായിട്ടുള്ള കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ഒലിച്ചു പോകുന്നതിന് കാരണമാകുന്നു. എന്നാൽ അസിഡിക് മൂലകങ്ങളായ ഇരുമ്പും അലുമിനിയവും അതിനെ പ്രതിരോധിച്ച് മണ്ണിൽ നിലനിൽക്കുകയും അത് മണ്ണിൻ്റെ ആസിഡ് സ്വഭാവത്തിന് കാരണമാവുകയും ചെയ്യും. അസിഡിക്കായ മണ്ണിൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ നിരോക്സീകരണത്തിന് വിധേയമാവുകയും ചെടികൾക്ക് ലഭ്യമല്ലാതായി തീരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചീയൽ പോലെയുള്ള കുമിൾ രോഗങ്ങൾ ആസിഡ് മണ്ണുകളിൽ കൂടുതലായി വ്യാപിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അസിഡിക്കായ മണ്ണുകളെ കുമ്മായ വള പ്രയോഗത്തിലൂടെ അസിഡിറ്റി കുറച്ചുകൊണ്ട് മാത്രമേ കൃഷിയോഗ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഇനി എത്ര അളവ് കുമ്മായം ഇടണം എന്ന് തീരുമാനിക്കുന്നത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. സാധാരണ രീതിയിൽ 1 സെന്റിന് 1 കിലോ എന്ന രീതിയിൽ നമ്മൾ കുമ്മായം ഇടണം ആണ് സാധാരണ അളവ് എന്ന് പറയുന്നത്. പക്ഷേ അസിഡിക് അല്ലാത്ത ഒരു മണ്ണിൽ നമ്മൾ കൂടുതലായി കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റു മൂലകങ്ങളുടെ അപര്യാപ്തതയ്ക്ക് കാരണമാകും. അത് ചെടിക്ക് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായ വളപ്രയോഗം ക്രമീകരിക്കേണ്ടതാണ് നല്ലത്. കുമ്മായത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ മറ്റു വളങ്ങളുടെ കാര്യത്തിലും മണ്ണ് പരിശോധനാ ഫലം അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രമീകരണം നടത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് മണ്ണ് പരിശോധനാ ഫലം നിർണായകമാകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മണ്ണിൽ നടക്കുന്ന രാസികവും ഭൗതികവും ജൈവികവുമായ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. നാം ഉൾപ്പെടെയുള്ള ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മണ്ണിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ നിർണായകമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ മണ്ണിലെ ജലവുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ്. ചെടികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും
ആവശ്യമായ മൂലകങ്ങൾ ലഭ്യമാകുന്നത്.

ഈ കൈമാറ്റം മൂലമാണ്. ഈ മൂലക കൈമാറ്റ പ്രക്രിയയെ പ്രകാശസംശ്ലേഷണം കഴിഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെയുള്ള നിരവധി ജൈവിക, ഭൗതിക, രാസിക പ്രവർത്തനങ്ങൾ നിരന്തരം മണ്ണിൽ നടക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം ആകെ തുകയാണ് ഒരു മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും പ്രത്യുൽപാദനക്ഷമതയും. പ്രാദേശികമായ കാരണങ്ങൾ കൊണ്ടും മറ്റ് ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ടും ഈ പ്രവർത്തനങ്ങളുടെ തോതും തദ്വാര മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും ഓരോ മണ്ണിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ മണ്ണിൻ്റെയും ഫലഭൂയിഷ്ഠത പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള വളങ്ങൾ മാത്രം നൽകുകയാണ് സുസ്ഥിര കൃഷി നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗം. മാതൃകാപരമായി നിലകൊള്ളുന്ന ഒരു കൃഷിയിടത്തിൽ മണ്ണിൽ നിന്നും ചെടികൾ വലിച്ചെടുക്കപ്പെടുന്നത് മൂലമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന മൂലകങ്ങൾ എല്ലാം തിരിച്ച് മണ്ണിൽ എത്തിച്ചേരുന്നു. എന്നാൽ അത് കേവലം ഭാവന മാത്രമാണ്, യാഥാർത്ഥ്യമായ ഒരു കാര്യമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. മണ്ണിൽ നിന്നും മൂലകങ്ങൾ നഷ്ടപ്പെടുന്ന അതേ വേഗതയിൽ മൂലകങ്ങൾ മണ്ണിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നതാണ് പ്രധാന കാരണം. ചെടികൾ വലിച്ചെടുക്കുന്നതിലൂടെയും മണ്ണിൽ നിന്ന് ഒലിച്ചു പോകുന്നതിലൂടെയും ബാഷ്പീകരണത്തിലൂടെയും ഒക്കെയാണ് മൂലകങ്ങൾ മണ്ണിൽ നിന്നും നഷ്ടമാകുന്നത്. അതേസമയം മൂലകങ്ങൾ മണ്ണിൽ എത്തിച്ചേരുന്നത് പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്ന പ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ സസ്യാവശിഷ്ടങ്ങൾ, മറ്റ് ജൈവിക വസ്തുക്കൾ തുടങ്ങിയവയുടെ മണ്ണിലെ വിഘടനം കാരണമോ ആണ്. മണ്ണിലേക്ക് മൂലകങ്ങൾ എത്തിച്ചേരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ താരതമ്യേന പതുക്കെ മാത്രം നടക്കുന്നതിനാൽ നമ്മുടെ മണ്ണിൽ മൂലകങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്നു. കനത്ത മഴയും ഭൂപ്രകൃതിയുടെ ചരിവും ഒക്കെ ഈ നഷ്ടം കൂടുതൽ തീവ്രമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ എല്ലാ മണ്ണിലും ഈ പ്രവർത്തനങ്ങൾ ഒരേ തോതിലല്ല നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മൂലകങ്ങളും ഒരേ തീവ്രതയിലല്ല നഷ്ടമാകുന്നതും. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയുടെ മാത്രമേ ഓരോ മൂലകത്തിൻ്റെയും മണ്ണിലെ നിലവിലെ സ്ഥിതി അറിയുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഏതൊക്കെ വളങ്ങൾ മണ്ണിലേക്ക് നൽകേണ്ടത് എന്ന് തീരുമാനിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അമിതമായതോ കുറവായതോ ആയ വളപ്രയോഗം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ആവശ്യാനുസരണം മാത്രം വളം നൽകുന്നതിലൂടെ സുസ്ഥിരമായ മണ്ണിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനും സാധിക്കും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം തന്നെ മണ്ണിലെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ ചെടികൾക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ കനത്ത മഴ, ഉയർന്ന ചൂട്, ചരിവുള്ള ഭൂപ്രകൃതി, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാൽ മണ്ണിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാവുകയും ചില പ്രത്യേക മൂലകങ്ങൾ മണ്ണിൽ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. അത് മണ്ണിലെ സസ്യ വളർച്ചയെയും ജൈവിക പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കും. അത് മറ്റു മൂലകങ്ങളുടെ ലഭ്യതയെ കൂടി പ്രതികൂലമായി ബാധിക്കുകയും ക്രമേണ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും ഉൽപാദനക്ഷമതയും ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയിലൂടെ മണ്ണിൽ ഏതെല്ലാം മൂലകങ്ങളാണ് കുറവുള്ളത് എന്ന് കണ്ടെത്തി ആ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ ആവശ്യമുള്ള അളവിൽ നൽകുന്നത് സുസ്ഥിര കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ജൈവികമായ കൃഷി രീതികൾ അനുവർത്തിച്ചു വരുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പോസ്റ്റ് പോലുള്ള ജൈവ വളങ്ങൾ ആവശ്യത്തിന് മണ്ണിലേക്ക് നൽകണം. അതേസമയം കൂടിയ അളവിൽ സസ്യജന്തുജന്യ അവശിഷ്ടങ്ങൾ ജൈവ വളങ്ങൾ എന്ന പേരിൽ മണ്ണിൽ കൂട്ടിയിടരുത്. അത് മണ്ണിലെ വായുസഞ്ചാരം തടസ്സപ്പെടുത്തുകയും ജൈവിക വിഘടനം അസാധ്യമാവുകയും ചെയ്യും. ഒരു നിശ്ചിത അളവിൽ ജൈവ വളങ്ങൾ എപ്പോഴും നൽകുകയും അവയുടെ വിഘടനം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. മണ്ണ് ഇളക്കിക്കൊടുത്തും ജീവാണുവളങ്ങളുടെ ഉപയോഗത്തിലൂടെയും മണ്ണിലെ ജൈവിക വിഘടന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളുടെ കൃഷി ഇടവിളയായോ മുഖ്യവിളയായോ ഒക്കെ ചെയ്യേണ്ടതാണ്. പ്രകൃതിയാലുള്ള നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതിലൂടെ മണ്ണിലെ നൈട്രജന്റെ അളവ് ഇതിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ വളക്കൂറുള്ള മേൽമണ്ണ് ഒലിച്ചു പോകാതിരിക്കുന്നതിനുള്ള മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതുണ്ട്. സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ആവരണ വിളകൾ കൃഷി ചെയ്തും മണ്ണിൽ പുതയിരൽ നടത്തിയും മണ്ണൊലിപ്പ് തടയാൻ കഴിയുന്ന രാമച്ചം പോലുള്ള വിളകൾ ചെരുവിന് കുറുകെ കൃഷി ചെയ്തും ബണ്ട് നിർമ്മിച്ചും ഒക്കെ മണ്ണൊലിപ്പ് തടയാവുന്നതാണ്.

0: മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ മണ്ണിൽ നിന്നും മൂലകങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ക്രമേണ മണ്ണിലെല്ലാ മൂലകങ്ങളും ആവശ്യമുള്ള അളവിൽ നിലനിർത്തപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യും. ഇങ്ങനെ മണ്ണറിഞ്ഞ് ഓരോ മണ്ണിനും അനുയോജ്യമായ പരിപാലന മുറകൾ സ്വീകരിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും.
1: മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതീഷ് പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ നിതീഷ് പിയുടെ ഫോൺ നമ്പർ പറയാം: 8590 0315 710.

0: മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ സമഗ്ര കീടനിയന്ത്രണത്തിലെ ഒരു ഫലപ്രദമായ ഉപാധി.
1: വിളകളിൽ കീടാക്രമണം നിയന്ത്രിക്കുന്നതിന് ഇന്ന് രാസകീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ മിത്രകീടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപാധിയാണ് മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി. എന്താണ് മഞ്ഞക്കെണി അഥവാ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്? മഞ്ഞ നിറമുള്ള

പ്ലാസ്റ്റിക് ഷീറ്റിലോ കാർഡ്ബോർഡിലോ ഒട്ടിപ്പിടിക്കുന്ന പശ പുരട്ടിയാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറം കാണുമ്പോൾ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കീടങ്ങൾ അതിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെടും. അടുത്തെത്തുന്ന കീടങ്ങൾ പശയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. അതുവഴി അവയുടെ എണ്ണം കുറയുകയും വിളയ്ക്കുണ്ടാകുന്ന നാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞക്കിണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറി, വാഴ, കുരുമുളക്, പൂച്ചെടികൾ, നഴ്സറികൾ എന്നിവയിൽ സാധാരണ കാണുന്ന നിരവധി ചെറുകീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞക്കിണി വളരെ പ്രയോജനകരമാണ്. പ്രധാനമായും വെള്ളീച്ച, ഇലച്ചാടി, മുഞ്ഞ, ത്രിപ്സ്, ലീഫ് മൈനർ ഈച്ചകൾ, സൈലിറ്റ്, ചില ഈച്ചവർഗങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാനാണ് ഈ ഉപാധി ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും സസ്യങ്ങളിൽ നിന്ന് നീര് ഊറ്റിക്കുടിക്കുകയും വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ഇവയുടെ എണ്ണം തുടക്കത്തിൽ തന്നെ കുറയ്ക്കുന്നത് രോഗവ്യാപനവും കുറയ്ക്കാൻ സഹായിക്കുന്നു. എവിടെയാണ് മഞ്ഞക്കിണികൾ സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിന്റെ ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ ഉയരത്തിലും ശരിയായ എണ്ണത്തിലും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ട്രാപ്പ് ചെടികളുടെ മുകൾ ഭാഗത്തേക്കാൾ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. വിള വളരുന്നതിനനുസരിച്ച് ട്രാപ്പിന്റെ ഉയരവും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇലകൾ ട്രാപ്പിനെ മൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാറ്റിൽ ശക്തമായി ആടാതെ ഉറപ്പിച്ച് കെട്ടിവയ്ക്കണം. നിരീക്ഷണത്തിനായി ഒരു ഏക്കറിന് ഏകദേശം 10 മുതൽ 12 വരെ ട്രാപ്പുകൾ മതി. കീടബാധ കൂടുതലാണെങ്കിൽ നിയന്ത്രണത്തിനായി 20 മുതൽ 25 വരെ ട്രാപ്പുകൾ സ്ഥാപിക്കാം. ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ 2 മുതൽ 5 വരെ ട്രാപ്പുകൾ പോലും നല്ല ഫലം നൽകും. മഞ്ഞക്കിണി വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ്, ആവശ്യമെങ്കിൽ മഞ്ഞ പെയിന്റ്, പശ എന്നിവയാണ് മഞ്ഞക്കിണി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പശയായി വിപണിയിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഗ്ലൂ, ടാങ്കിൾ ട്രാപ്പ് പോലുള്ള പശകൾ ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ അല്പം ഗ്രീസ് അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ചേർത്ത് താൽക്കാലികമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഴയിലും ശക്തമായ വെയിലിലും വേഗം ഉണങ്ങുകയോ ഒഴുകിപ്പോകുകയോ ചെയ്യുന്നതിനാൽ ഇടയ്ക്കിടെ വീണ്ടും പുരട്ടേണ്ടി വരും. വ്യാപാരാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കി ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇരുവശത്തും പശ പുരട്ടിയാൽ കൂടുതൽ കീടങ്ങളെ പിടികൂടാൻ കഴിയും. മഞ്ഞക്കിണി എപ്പോഴാണ് മാറ്റി സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൽ ധാരാളം കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയോ പൊടി പിടിക്കുകയോ പശയുടെ ഒട്ടൽ കുറയുകയോ ചെയ്താൽ പുതിയ പശ പുരട്ടുകയോ ട്രാപ്പ് മാറ്റുകയോ ചെയ്യണം. സാധാരണയായി 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ആവശ്യമായി വരാം. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സംയോജിത കീടനിയന്ത്രണത്തിൽ മഞ്ഞക്കിണിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നോക്കാം. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കിണി സംയോജിത കീടനിയന്ത്രണത്തിലെ പ്രധാന ഘടകമാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ആദ്യ സാന്നിധ്യം വളരെ നേരത്തെ തിരിച്ചറിയാം. കീടങ്ങളുടെ എണ്ണം വിലയിരുത്താൻ കഴിയും. അനാവശ്യമായി കീടനാശിനി തളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. രാസ കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്രകീടങ്ങളും സംരക്ഷിക്കപ്പെടും. ഭക്ഷ്യവിളകളിൽ കീടനാശിനിയുടെ അവശിഷ്ടം കുറയ്ക്കാനും സഹായിക്കും. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പവും മഴയും കൂടുതലായതിനാൽ ട്രാപ്പുകളിൽ പൊടിയും മഴവെള്ളവും പെട്ടെന്നടിയാം. അതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രാപ്പുകൾ പരിശോധിക്കുക. കീടബാധ കൂടുതലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ട്രാപ്പുകൾ സ്ഥാപിക്കുക. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് മാത്രം ആശ്രയിക്കാതെ രോഗബാധിതമായ ഇലകൾ നീക്കം ചെയ്യുക. കൃത്യമായ വളപ്രയോഗം നടത്തുക. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശുപാർശ ചെയ്യുന്ന കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിവയും സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കണം.

0: ചുരുക്കി പറഞ്ഞാൽ മഞ്ഞക്കെണി വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു കീടനിയന്ത്രണ ഉപാധിയാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കീടബാധ കുറയ്ക്കാനും കീടനാശിനി ഉപയോഗം നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളയും മികച്ച വിളവും ഉണ്ടാക്കാനും ഇത് കർഷകരെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കർഷകരും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിലൊരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുമുള്ള പശ്ചിമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം. പടവലം, പാവൽ എന്നിവ കായ്ക്കുന്നതോടെ കായീച്ചയുടെ ശല്യം തുടങ്ങും. പുഴുക്കൾ കായ്ക്കുള്ളിലെ മാംസള ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. പിന്നീട് ഇവ അഴുകാൻ തുടങ്ങും. ഈ പുഴുക്കളുടെ സമാധി ദശ മണ്ണിനുള്ളിലാണ്. കേടുവന്ന കായകൾ മണ്ണിൽ വീഴാതെ പറിച്ചെടുത്ത് നശിപ്പിക്കണം. പന്തലിൽ ഇടവിട്ട് പഴക്കണി, തുളസിക്കണി എന്നിവ തൂക്കിയിട്ടാൽ കായീച്ചയുടെ ആക്രമണം ചെറുക്കാനാവും. ഫിറമോൺ കണികൾ 15 സെന്റിന് 1 എണ്ണം എന്ന തോതിൽ തോട്ടത്തിൽ തൂക്കിയിടുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി കർസെറ്റ് 2 ഗ്രാം അല്ലെങ്കിൽ ഇക്വേഷൻ പ്രോ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. നെൽച്ചെടിയെ ബാധിക്കുന്ന ബ്ലാസ്റ്റ് രോഗത്തിന് ഹേതുവായ പൈറിക്കുലേറിയ എന്ന കുമിളിന്റെ ഗണത്തിൽപ്പെട്ട കുമിളായ പൈറിക്കുലേറിയ അംഗുലേറ്റയാണ് വാഴയിലെ കുഴിപ്പുള്ളി രോഗത്തിന് കാരണം. നഴ്സറികളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ ഇലകളിലും ഇളം തണ്ടുകളിലും ദീർഘവൃത്താകൃതിയിലുള്ള തവിട്ട് നിറത്തിലും ചുറ്റും മഞ്ഞ നിറവുമുള്ള പുള്ളികൾ കാണുന്നു. നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ രോഗം മൂർച്ഛിച്ച് തൈകൾ ഉണങ്ങിക്കരിയുന്നു. തോട്ടങ്ങളിലെ വാഴകളുടെയും കന്നുകളുടെയും പുതിയ ഇലകളിലും തണ്ടുകളിലും കുലയുടെ നാവിലയിലും തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ആദ്യ ലക്ഷണം. തുടർന്ന് കുലയുടെ തണ്ടിലും അവസാനഘട്ടങ്ങളിൽ കുലകളിലെ പാകമായ കായ്കളിൽ സൂചി കുത്തിയ പാടുകൾ കാണുകയും പിന്നീട് അവ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പുള്ളികളായി രൂപാന്തരപ്പെടുകയും മധ്യഭാഗത്ത് അധികം താഴ്ചയില്ലാത്ത കുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് പുള്ളികൾ കൂടിച്ചേരുകയും കായ്കൾ വിണ്ടുകീറി ആകാരഭംഗി നഷ്ടപ്പെടുന്നു. വിണ്ടുകീറിയ ഈ കായ്കളിൽ കായീച്ചയും പഴയീച്ചയും മുട്ടയിട്ട് അവയുടെ പുഴുക്കൾ ആഹരിക്കുന്നത് വഴി പൂർണ്ണമായും നശിച്ചുപോകുന്നു. നേന്ത്രൻ, ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഈ രോഗം ബാധിക്കുന്നത്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോ കാർഡ് എങ്ങനെയാണ് നെല്ലിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? ഉത്തരം, നെല്ലിനെ ആക്രമിക്കുന്ന തണ്ടുതുരപ്പനും ഇലചുരുട്ടിപ്പുഴുവും പോലുള്ള കീടങ്ങൾ നെൽച്ചെടികളിൽ മുട്ടയിടുന്നു. ട്രൈക്കോ കാർഡിൽ നിന്ന് പുറത്തുവരുന്ന ട്രൈക്കോഗ്രാമ കടന്നലുകൾ ഈ കീടങ്ങളുടെ മുട്ടകൾ കണ്ടെത്തി അവയ്ക്കുള്ളിൽ സ്വന്തം മുട്ടകൾ നിക്ഷേപിക്കുന്നു. ഇതോടെ കീടങ്ങളുടെ മുട്ടകൾ വിരിഞ്ഞ് വിളനാശം വരുത്തുന്ന പുഴുക്കളായി മാറുകയില്ല. പകരം അവയിൽ നിന്ന് കൂടുതൽ ട്രൈക്കോഗ്രാമ കടന്നലുകളാണ് പുറത്തുവരുന്നത്. ഇങ്ങനെ കീടങ്ങളെ മുട്ടയുടെ ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ രാസകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും സാധിക്കുന്നു.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുത

പാലക്കാട് തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയത്. സംഗീതം SP വെങ്കടേഷ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ബിച്ചു തിരുമല രചിച്ച് SP വെങ്കടേഷ് സംഗീതം നൽകി ചിത്ര പാടിയത്. ചിത്രം ഡാഡി.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 9495563321 മറ്റൊരു നമ്പർ കൂടിയുണ്ട്. 9496596321 ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി നമുക്ക് പാവക്കൂത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന KJ കുമാർ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി നാളെ വീണ്ടും ചർച്ച നടത്തും. രാജ്യത്തെ നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ പറഞ്ഞുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൻ 2.0 കീഴിൽ 2 ലക്ഷം അംഗനവാടി കേന്ദ്രങ്ങളെ സക്ഷം അംഗനവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി മട്ടാഞ്ചേരിയിലെ സിനഗോഗ് താൽക്കാലികമായി അടച്ചിടും. തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് 5 വരെ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. തൊടുപുഴ മാങ്ങാട്ടുകവലയിൽ ലോകകപ്പ് ഫൈനൽ TV പ്രദർശനത്തിന്റെ ഡ്യൂട്ടിക്കിടെ അതിക്രമം കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി നോട്ടീസ്. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം തേടി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കി തുറന്നു നൽകണമെന്ന് മന്ത്രി K. മുരളീധരൻ. ജോലികൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണമെന്ന് മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ.

കളിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. പാടിയത് ഭാവന രാധാകൃഷ്ണൻ. ഇനി നമുക്ക് അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം വിൽസൺ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഇനി നമുക്ക് രാവണ പ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി ചിത്രപാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം വാസ്തവം, രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം അലക്സ് പോൾ.

0: ഇപ്പോൾ മഹ്ഫിൽ
1: ദുഃഖ സുഖ ഥാ ഏക് സബ്ക അപ്നാ ഹൂ യാ ബിഗാന. അവനവന്റേതാണെങ്കിലും അന്യന്റേതാണെങ്കിലും സുഖദുഃഖങ്ങൾ ഒന്നാണ് എന്ന് പാടിയ ഗസൽ മാന്ത്രികൻ. പണ്ഡിത പാമര ഭേദമില്ലാത്ത ലോകത്തെ സ്വപ്നം കണ്ട ആ നന്മയെക്കുറിച്ച് പാടിയ ഒരാൾ. സ്നേഹമെന്ന മതത്തെ മുറുകെ പിടിച്ച അദ്ദേഹത്തിന്റെ ആലാപനത്തിൽ മുഴുകുമ്പോൾ ഊഷ്മളമായ മറ്റൊരു ലോകത്തെത്തുന്ന പ്രതീതിയാണ് ഓരോ ആസ്വാദകനും. പറഞ്ഞു വരുന്നത് ഗസൽ എന്ന ഗാനശാഖയെ ജനപ്രിയമാക്കിയ പങ്കജ് ഉദാസിനെ പറ്റിയാണ്. കൊട്ടാരങ്ങളിലും ചില സദസ്സുകളിലും ഒതുങ്ങി നിന്ന ഗസലിന്റെ മാധുര്യം സിനിമയെന്ന ജനപ്രിയ മാധ്യമത്തിലൂടെ എല്ലാവരിലേക്കും എത്തിച്ച നാഥധാരയുടെ ഉടമ. അദ്ദേഹത്തിന്റെ ചില ഗസലുകളിലൂടെയാണ് ഇന്നത്തെ മെഹഫിലിന്റെ യാത്ര. 1951 മെയ് 17 ഗുജറാത്തിലാണ് പങ്കജ് ഉദാസിന്റെ ജനനം. തന്റെ കുട്ടിയിൽ സംഗീതത്തിന്റെ അഭിരുചിയുണ്ടെന്ന് മനസ്സിലാക്കിയ അച്ഛൻ കേശുഭായ് ഉദാസ് അദ്ദേഹത്തെ രാജ്കോട്ടിലെ സംഗീത അക്കാദമിയിൽ തബല കോഴ്സിന് ചേർത്തു. പിന്നീട് ഗുലാം ഖാദിർ ഖാൻ സാഹബിൽ നിന്ന് ഹിന്ദുസ്ഥാനിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു. സംഗീതത്തിന്റെ തുടർന്നുള്ള പഠനം മുംബൈയിലായിരുന്നു. 1980 പുറത്തിറങ്ങിയ ആഹത് എന്ന ആൽബത്തിനു ശേഷം നഷ, മുഖറർ തുടങ്ങി 50-ലധികം ആൽബങ്ങളാണ് അദ്ദേഹം പുറത്തിറക്കിയത്. പാടിയും അഭിനയിച്ചും ഹിന്ദി സിനിമകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യമറിയിച്ചു. പ്രണയവും വിഷാദവും ജീവിതവും ലഹരിയുമെല്ലാം പങ്കജുദാസിന്റെ ഗസലുകളിൽ കാണാം.

ഇവിടെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്ന് അടിവരയിടുകയാണ് കവി. ലഹരിയുടെ ഉന്മത്താവസ്ഥയിലേക്ക് പോയി പോയാലും അവിടെയും ഒരു പരിധി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വരികളും. പ്രണയത്തിന്റെ നോവും പങ്കജുദാസിന്റെ ഈ ആലാപനത്തിൽ പ്രതിഫലിക്കുന്നു. പ്രണയിനിയുടെ വാക്കുകളിൽ, നോട്ടത്തിൽ എല്ലാം ഉന്മത്തനാകുന്ന പ്രണയിതാവായി അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. യേ ഇന്തസാർ ഗലത് ഹേ കി ശാം ഹോ ജായ് ജോ ഹോ സകേ തോ അഭി ദോർ ജാം ഹോ ജായ്. ആർദ്രതയും നോവും ചേർന്ന പങ്കജുദാസിന്റെ ആലാപനം ആസ്വദിക്കാം.

ഭാഷാപരമായ ലാളിത്യമാണ് ഗസലിന് ഉണ്ടാവേണ്ടതെന്ന് പങ്കജുദാസ് അഭിപ്രായപ്പെട്ടതായി നാം പലയിടത്തും കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറാൻ പങ്കജുദാസിന് കഴിഞ്ഞതും അതുകൊണ്ടാവണം. പ്രണയഭാവം പീലിവിടർത്തിയാടുകയാണ് ഈ ഗസലിലൂടെ. ചാഹത് കാ ഏക് മീഠാ മീഠാ ദർദ് ജഗാനി ശാം ഢലി. നിന്നെക്കുറിച്ചുള്ള എത്രയോ സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടത്. നിന്റെ പ്രണയത്തിൽ, ആ ഓർമ്മകളിൽ എന്റെ ഹൃദയം വിങ്ങുകയാണ്. പ്രണയം മധുരതരമായ നോവല്ലേ? സമ്മാനിക്കുക. ഹസൻ ഇമാമിന്റെ ഈ പ്രണയനദിയെ നമ്മുടെ ഉള്ളങ്ങളിലേക്കൊഴുക്കുന്ന പങ്കജുദാസും സാധനാ സർഗവും.

0: दर्द जगाने शांधले।
1: चांदी जैसा रंग है तेरा, പങ്കജ് ഉദാസിന്റെ ഏറ്റവും പ്രശസ്തമായ ഗസലുകളിൽ ഒന്നാവാം ഇത്. തന്റെ ജീവിത പങ്കാളിക്കായി ഈ വരികൾ മൂളാത്തവരുണ്ടാകുമോ? നീ പോകും വഴികളെല്ലാം പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞെങ്കിൽ, നിന്റെ കോമളമായ പാദങ്ങൾ തൊടുന്ന കല്ലും രക്തമായി മാറിയെങ്കിൽ എന്ന വരികൾ അതിശയോക്തിയായി തോന്നാമെങ്കിലും, ആ വരികളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സഖിയോടുള്ള പ്രണയത്തെയാണ് ആസ്വാദകർ ഒരുപക്ഷെ ഏറ്റെടുത്തത്. പങ്കജുദാസ് പാടുമ്പോൾ പ്രത്യേകിച്ചും ആ വർണ്ണനയ്ക്ക് ശോഭയേറുന്നു. ജഫർ ഗോരഖ്പുരി കാ വോ ബോൽ, പങ്കജുദാസിനെ ജേസേ അമരേ കരുതിയ. ഇന്ന് മാത്രമാണ് നിന്റെ കയ്യിലുള്ളത്, അതിനെ ഉപയോഗിക്കുക. കൽ, അതായത് നാളെ എന്താണെന്നോ എന്താണ് വരാൻ പോകുന്നതെന്നോ നമുക്കറിയില്ലല്ലോ എന്നോതിയ ദാർശനികമായ വരികൾ. സമീർ ഖാസ്മയുടെ ഈ അക്ഷരങ്ങൾക്ക് ഹൃദയം തൊടും സംഗീതവും ആലാപനവും കൊണ്ട് വിസ്മയിപ്പിച്ച പങ്കജുദാസ്. February 24 ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഒളിമങ്ങാതെ നിൽക്കുന്നു. അതെ പങ്കജ് ഉദാസ്, താങ്കൾക്ക് മരണമില്ല. നാളേക്കായി ഒരുക്കിയ ഈ ഗസലുകളിലൂടെയെല്ലാം താങ്കൾ എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കും. തീർച്ച 2024 February 24

0: ആറിന് ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഒളിമങ്ങാതെ നിൽക്കുന്നു.
1: അതെ പങ്കജ് ഉദാസ്, താങ്കൾക്ക് മരണമില്ല.
0: നാളേക്കായി ഒരുക്കിയ ഈ ഗസലുകളിലൂടെയെല്ലാം താങ്കൾ എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കും. തീർച്ചയായും.

0: മെഹ്ഫിലായിരുന്നു ഇതുവരെ കേട്ടത്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പ

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും.

0: കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് തിരുവിഴ ആർ ജയശങ്കർ അവതരിപ്പിച്ച നാഗസുര കച്ചേരി കേൾക്കാം. ആദ്യം ശ്രീ മഹാഗണപതേ എന്ന കൃതി കേൾക്കാം. രാഗം ആഭോഗി, ഖണ്ഡചാപ്പ് താളം, എൻ എസ് രാമചന്ദ്രൻ രചിച്ചത്.

ഇനി നാഗസ്വരാവലി രാഗത്തിൽ ശ്രീശങ്കര ഗുരുവരം എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാവൈദ്യനാഥയ്യർ രചിച്ചത്.

പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് സ്വാഗതം. നിശാസുരഭിയിൽ ഇന്നാദ്യം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിനു വേണ്ടി

ഇനി നമുക്ക് അനുഭവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. രചന ബിച്ചു തിരുമല, സംഗീതം എ. ടി. ഉമർ.

ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ ഇനി. ഈ ഗാനത്തിന്റെ രചന ONB കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

പ്രിയ ശ്രോതാക്കളെ, തച്ചോളി മരുമകൻ ചന്തു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ മനോഹരമായ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി പൂർണ്ണമാകുന്നു. ഒരുപടി നല്ല ഗാനങ്ങളുമായി നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി ഇതേ സമയം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.

0: ഇപ്പോൾ സുഭാഷിതം, ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്.
1: അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥം തിഥിയില്ലാത്തവൻ, അഥവാ നാളും പക്കവും നോക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന വിരുന്നുകാരൻ എന്നാണ്. നാം ഇന്ന് മുൻകൂട്ടി അറിയിച്ചു വരുന്നവരെയും ആ ഗണത്തിൽ പെടുത്തുന്നു എന്നു മാത്രം. അതിഥി സൽക്കാരം എന്നുള്ളത് മനുഷ്യ സംസ്കാരമാണ്. എല്ലാ മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നു. അവിചാരിതമായി വന്നെത്തുന്നവരെ പോലും ആദരിക്കണമെന്ന് വരുമ്പോൾ അറിയിപ്പ് നൽകി വരുന്നവരെ നാം എത്രമാത്രം ശ്രദ്ധിക്കണം. മാതൃ ദേവോ ഭവ, പിതൃ ദേവോ ഭവ, പുത്ര ദേവോ ഭവ, മിത്ര ദേവോ ഭവ, ആചാര്യ വയോദ്, അതിഥി ദേവോ ഭവ എന്നിങ്ങനെ ഇപ്പറഞ്ഞവരെയെല്ലാം ഈശ്വരന്റെ പ്രതിരൂപങ്ങളായി കണ്ട് സ്വീകരിക്കണമെന്നാണ് തൈത്തരിയോപനിഷത്ത് പഠിപ്പിക്കുന്നത്. ഹൈന്ദവ ധർമ്മമനുസരിച്ച് അതിഥിക്ക് പഞ്ചോപചാര പൂജ ചെയ്യേണ്ടതുണ്ട്. ധൂപം, ദീപം, നൈവേദ്യം, കുങ്കുമം ചാർത്തൽ, പുഷ്പം ഇത്രയും നൽകി ഉപചാരപൂർവം വരവേൽക്കണം. അതിഥി സൽക്കാരത്തിന് ഏറെ ആഹ്വാനം ചെയ്ത ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതിഥി സൽക്കാരം മറക്കരുത്. ചിലർ അറിയാതെ ദൈവദൂതന്മാരെപ്പോലും സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എബ്രായർ 13:2, ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാട്ടുവിൻ, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. റോമർ 12:13. പ്രവാചക തിരുമേനി അരുൾ ചെയ്തു, അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നവരെല്ലാം അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. വിരുന്നുകാരെ അധികമായി ഊട്ടുന്ന വീടുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വരുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ അവന്റെ ആഹാരത്തിനുള്ള ഏർപ്പാട് നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കും. അതിനാൽ ഗസ്റ്റ് അവനുള്ള വിഭവങ്ങളുമായിട്ടാണ് കടന്നു വരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ വിഷയത്തിൽ അനേകം നബിവചനങ്ങളുണ്ട്. മുമ്പ് കേരളത്തിൽ രാത്രി നട അടയ്ക്കുന്ന സമയത്ത് അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്ന് പല ഊരു വിളിച്ചു ചോദിക്കുമായിരുന്നു. സാമാന്യം സമ്പന്നമായ വീടുകളുടെ വരാന്തയിൽ ഒരു പായും തലയിണയും പുതപ്പും വെച്ചേക്കുമായിരുന്നു. സത്രങ്ങളോ ഹോട്ടലുകളോ വ്യാപകമല്ലാത്ത അക്കാലത്ത് വഴിപോക്കനായ അതിഥിക്ക് അത്യാവശ്യമായ ഷെൽട്ടർ, ഭക്ഷണം, വസ്ത്രം എന്നിവ കരുതി വച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ എത്ര നല്ലവരായിരുന്നു എന്നോർക്കുക. വിശുദ്ധ ഖുർആനിലെ 59:9 അപൂർവമായ അതിഥി സൽക്കാരത്തിന്റെ വിഷയത്തിൽ അവതരിച്ചതാണ്. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്ന ഒരതിഥിയെ നബി അബൂ തൽഹ എന്ന അനുയായിയെ ഏൽപ്പിച്ചു. അദ്ദേഹം വിരുന്നുകാരനെയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ സഹധർമ്മിണി പറഞ്ഞു, ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള അല്പം ആഹാരം മാത്രമേയുള്ളൂ. നാം ഇരുവരും പോലും ഇന്ന് അത്താഴ പട്ടിണിയിലാണ്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, കുട്ടികളെ കഥകൾ പറഞ്ഞ് ഉറക്കുക. വിളക്ക് നന്നാക്കാനെന്ന ഭാവത്തിൽ അത് കെടുത്തിക്കളയുക. ഇരുട്ടിൽ നാമും നമ്മുടെ അതിഥിയോടൊപ്പം കഴിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുക. അവർ അങ്ങനെ ചെയ്തു. ഉള്ള ഭക്ഷണം വിരുന്നുകാരന് നൽകി. പിറ്റേന്ന് വിവരം നബിയെ അറിയിക്കുവാനായി വന്ന അബൂ തൽഹ കാണുന്നത് അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പള്ളിവാതിൽക്കൽ നിൽക്കുന്നതാണ്. തിരുമേനി പറഞ്ഞു, അബൂ തൽഹ, താങ്കളുടെയും കുടുംബത്തിന്റെയും ത്യാഗം അള്ളാഹുവിനെ അതിരറ്റ് സന്തോഷിപ്പിച്ചിരിക്കുന്നു. അന്ത്യനാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിൽ അത് സംബന്ധമായി വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി ഈസ് നോട്ട് ജസ്റ്റ് എ സർവീസ്, ഇറ്റ് ഈസ് അൻ ആർട്ട് ഓഫ് മേക്കിംഗ് ഗസ്റ്റ്സ് ഫീൽ അറ്റ് ഹോം.
0: ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി നാളെ രാവിലെ 5:48 വരെ

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।